നേത്രെ നച വ്യോമ ഭൂമിർന തേജോ ന വായുഃ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം നച പ്രാണ സംജ്ഞോ ന വൈ പഞ്ചവായുഃ ന വാ സപ്തധാതുഃ ന വാ പഞ്ചകോശഃ ന വാക് പാണിപാദോ ന ചോപസ്ഥ വായുഃ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം നമേ ദ്വേഷരാഗൗ നമേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷഃ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം നമേ മൃത്യുശങ്കാം നമേ ജാതിഭേദഃ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മം ന ബന്ധുർന മിത്രം ഗുരുർ

വിഭൂർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന്ന ബന്ധ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം ഓം. എല്ലാവർക്കും സഹജമായിട്ട് ഉള്ളിലെ ഒരു ദാഹമുണ്ട്, ഒരു ഇൻഎക്സ്പ്രസിബിൾ അർജ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നതും പണം സമ്പാദിക്കുന്നതും സുഖങ്ങളെ അനുഭവിക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ അതുകൊണ്ടാണ്. സുഖം വേണം, ദുഃഖം വരാൻ പാടില്ല. ഇതാണ് നമ്മളെ എല്ലാ പ്രവൃത്തിയുടെയും ഉദ്ദേശം. ഗർഭത്തുനിന്ന് ഒരു കുട്ടി പുറത്തു വരുമ്പോൾ ആദ്യം കരയുമ്പോൾ തന്നെ ഗർഭത്തിനകത്തുണ്ടായിരുന്ന ഒരു സുഖം എന്തോ പോയി. പാല് കുടിച്ചാൽ തൽക്കാലത്തേക്ക് ഉറങ്ങും, കുറച്ചു കഴിഞ്ഞാൽ ചിരിക്കും, പിന്നെയും കരയും. കുറച്ചു കഴിഞ്ഞാൽ കളിപ്പാട്ടം വേണമെന്ന് പറയും, കളിപ്പാട്ടം കൊണ്ടുവന്ന് കൊടുത്താൽ അതിലുള്ള മോഹം പോയി, കുറച്ച് കളിച്ചിട്ട് വലിച്ചെറിയും. നമ്മൾ അന്വേഷിക്കുന്ന സകല പദാർത്ഥങ്ങളുടെയും സ്വഭാവം ഇതാണ്. കിട്ടുന്നവരെ അത് കിട്ടണം എന്നുള്ള ആഗ്രഹം, കിട്ടുമ്പോ എന്തോ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ, കിട്ടിക്കഴിയുമ്പോ മാറ്റിവെച്ചു കുറച്ചു കഴിഞ്ഞാൽ. അപ്പൊ എന്തിലോ ഒരു അന്വേഷണമാണ്. നേതി നേതി നേതി തത് തത് ഇതി പ്രതീക്ഷ തത്ര ഗത്വാ നേതി നേതീതി അനുഭവ. അത് വേണം അത് വേണം എന്ന് പ്രതീക്ഷ, അവിടെ ചെന്ന് നോക്കുമ്പോ നേതി നേതീതി അനുഭവ, അതല്ല അതല്ല എന്നാണ്. ഇത് ജീവിതം മുഴുവൻ അനുസ്യൂതം നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. നേതി നേതി എന്ന് പറഞ്ഞൊരു പ്രോസസ്, ആർട്ടിഫിഷ്യൽ മെത്തേഡല്ല, നാച്ചുറലായിട്ട് നമ്മളുടെ ഉള്ളില് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനിച്ച മൊമെന്റ് മുതല് നമ്മളിത് തുടങ്ങിയിട്ടുണ്ട്. ഇതല്ല, ഓരോന്നോരോന്നായി തള്ളി നീക്കുന്നു. എന്തിനെയോ അന്വേഷിക്കുകയാണ്. ബുദ്ധിയുള്ള ആളുകൾ പലരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിദുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നത് ഇതാണ്. മൈത്രേയനോട് ചെന്ന് ചോദിക്കുന്നു, ഞാൻ എന്റെ ജീവിതം കണ്ടു, എത്രയോ രാജാക്കന്മാരുടെ ജീവിതം കണ്ടു, ക്ഷത്രിയന്മാരുടെ ജീവിതം കണ്ടു. അവരും ഒക്കെ തന്നെ, അവർക്ക് ലോകത്തിലെ ഒരു സാധാരണ ഭിക്ഷുവാണെങ്കിൽ ഒരു പണക്കാരൻ കാറിൽ പോകുന്നത് കണ്ടാൽ കൊതിക്കും, അതുപോലെ വേണം എന്ന്. പക്ഷെ പണക്കാരുടെ കൂടെയും ഞാൻ ഇരുന്നു, പരമദരിദ്രനായിട്ടും ഇരുന്നു, ശൂദ്രകുലത്തിൽ ജനിച്ചു, അവരുടെ വംശം എങ്ങനെയാ എന്ന് എനിക്കറിയാം. ക്ഷത്രിയ ഹസ്തിനാപുര രാജാക്കന്മാരുടെ കൂടെ ജീവിച്ചു, അവരുടെയും കണ്ടു. ഇവരൊക്കെ ചെയ്യുന്നത് എന്താ? സുഖായ കർമാണി കരോതി ലോകഃ നതൈഹി സുഖം വാ അന്യത് ഉപാരമം വാ വിന്ദേത ഭൂയഃ തതയേവ ദുഃഖം എതത്ര ഹേതു ഭഗവാൻ വദേന്നഹ. എനിക്ക് പിടികിട്ടിയില്ല, അങ്ങ് പറഞ്ഞു തരാന്ന്. എല്ലാരും സുഖത്തിനായിട്ട് കർമ്മം ചെയ്യുന്നു. സുഖായ കർമാണി കരോതി ലോകഃ, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഉദ്ദേശം അതാണ്. പക്ഷേ ന സുഖം വാ ഉപാരമം വാ, ഇയാൾക്ക് സുഖം ഒട്ടും ഉണ്ടാവുന്നില്ല, ആ കർമ്മത്തിൽ നിന്ന് റിട്ടയർമെന്റും ഉണ്ടാവണില്ല എന്നാണ്. ഒന്നിൽ ആ പ്രവൃത്തിയെ ഉപേക്ഷിക്കണം. പക്ഷെ ആ പ്രവൃത്തി തുടങ്ങിയപ്പോ എന്തായി? ഇല്ല, എല്ലാ പ്രവൃത്തിയും നോക്കിക്കൊള്ളാം. ഒരു ചീത്ത സ്വഭാവം എന്ന് നമ്മൾ പറയുന്ന ഒരു സിഗരറ്റ് വലിക്കുക, സുഖത്തിന് വേണ്ടി തുടങ്ങണം. തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അതിൽ സുഖമില്ല, നിർത്തണം വിചാരിക്കണു, പറ്റണില്ല എന്നാണ്. അപ്പൊ ആ സുഖം ഒട്ട് കിട്ടണമില്ല, ഈ തുടങ്ങി വെച്ചത് നിർത്താനും പറ്റണില്ല എന്നാണ്. ഇപ്പൊ എല്ലാ കർമ്മങ്ങളുടെയും സ്വഭാവം അതാണ്. ഹാബിറ്റ് ഉണ്ടായി പോവും, അതൊട്ട് ഉപേക്ഷിക്കാനും വയ്യ, ഈ സുഖം ഒട്ട് കിട്ടണമില്ല. അപ്പൊ ആ സുഖത്തിനെ എവിടെ അന്വേഷിക്കും, എവിടെ തിരഞ്ഞ് കണ്ടുപിടിക്കും, ഏത് സ്ഥലത്ത് അന്വേഷിക്കും? ഈ അന്വേഷണം അനുസ്യൂതം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, മനുഷ്യജന്മത്തിൽ പ്രത്യേകിച്ച് ഉണ്ട്. നമ്മൾ അന്വേഷിക്കുന്നു ആ സുഖത്തിന്.
അത് അന്വേഷിച്ചു വന്ന് ലോകത്തില് ഉള്ള സുഖങ്ങളൊക്കെ നമുക്ക് ലിമിറ്റഡ് ആണെന്ന് കാണുമ്പോഴാണ് ആ സുഖത്തിനെ വല്ല ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് സയൻസില് പല എക്യൂപ്മെന്റ്സും മെത്തേഡ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. ഈ ലോകത്തിലുള്ള സുഖത്തിനെ അല്പമൊന്നും വല്ലതും ഒക്കെ ചെയ്യാൻ സാധിക്കുമോ? സുഖക്കേട് വരുന്നു, സുഖക്കേട് ഗുണമാക്കാനായിട്ട് ഭേദം ചെയ്യാനായിട്ട് മരുന്ന്. ദുഃഖൌഷധം തഥപി ദുഃഖം. ആ മരുന്ന് ചിലപ്പോ വ്യാധിയെക്കാളും ഭയങ്കരമായിട്ട് തീരുന്നു. ഒന്നും ഫലിക്കുന്നില്ല. ഒരു ലിമിറ്റിന് മേലെ ഒരു പശുവിനെ കെട്ടിയിട്ടാൽ ആ കയറ് എത്ര നീളമുണ്ടോ അത്രയും നീളത്തിന് അതിനൊരു ഫ്രീഡമുണ്ട്. അതിന് മേലെ ഒരു ഫ്രീഡം ഇല്ല. അതിനകത്ത് കിടന്ന് ഇങ്ങനെ വട്ടം ചുറ്റാണ്. അത് ചുറ്റി ചുറ്റി ചുറ്റി അവസാനം എന്താവും? പശുക്കുട്ടിയുടെ കഴുത്ത് നല്ലവണ്ണം മുറുകിയിട്ട് അനങ്ങാൻ പറ്റാതാവും ആ കെട്ടില്. അപ്പൊ നമ്മളുടെ അന്വേഷണമൊക്കെ ലിമിറ്റഡ് സർക്കിളിലാണ്, പരിച്ഛിന്നമായ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള പ്രദക്ഷിണം. അപ്പൊ ഈ സുഖത്തിന് എവിടെ പോകും, എങ്ങനെ കണ്ടെത്തും എന്നുള്ള അന്വേഷണം, ആ അന്വേഷണം നമ്മളെ അവസാനം ലോകത്തിൽ ഉള്ള സുഖം ലിമിറ്റഡ് ആണെന്ന് കാണുന്നു, വൈദിക കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്നതും ലിമിറ്റഡ് ആണെന്ന് കാണുന്നു. അതും ഉദ്ദേശിക്കുന്നത് അല്ലേ, മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീപരമേശ്വര പ്രീത്യർത്ഥം ശ്രീനാരായണ പ്രീത്യർത്ഥം എന്തെങ്കിലും പറഞ്ഞിട്ട് കുടുംബ സൗഖ്യർത്ഥം വ്യാധി നിവാരണാർത്ഥം സത്സന്താന അഭിവൃദ്ധ്യർത്ഥം എല്ലാം പറയുന്നു. പക്ഷേ ഇതൊക്കെ കുറെ കഴിയുമ്പോൾ കാണാം ഈ ചോദിച്ചു വാങ്ങിയതൊന്നും നമുക്ക് പ്രയോജനപ്പെടുന്നില്ല. നല്ല ആരോഗ്യമായി ജീവിച്ചാലും പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് പറയാൻ വയ്യ അവസാനമാകുമ്പോൾ. എന്തായാലും ആ ശരീരം പോവാൻ പോകും. അപ്പൊ പൂർണ്ണ തൃപ്തി, പൂർണ്ണമായ ഒരു സന്തോഷം, എന്തിനോ വേണ്ടിയുള്ള ദാഹമുണ്ടല്ലോ അതെങ്ങനെ തീരും, എവിടെ തീരും, എവിടെ അവസാനിക്കും? ഈ അന്വേഷണം ലോകത്തിൽ നിന്നും വേദത്തിൽ നിന്നും നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. എന്നുവെച്ചാൽ ശരീരത്തിന്റെയും ബുദ്ധിയുടെയും മനസ്സിന്റെയും ഒക്കെ മണ്ഡലം കടന്ന് ഒരു സത്യത്തിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ സത്യത്തിനെ ആദ്യം പുറത്തൊക്കെ അന്വേഷിച്ച് നടക്കും, പുറത്തെല്ലാം അന്വേഷിച്ച് നടന്ന് പിന്നെ നമുക്ക് ഒരു പിടിയും ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ ഭഗവാനെ പിടിക്കും, ഭഗവാനോട് ഭക്തി ചെയ്യും. ഭക്തി ചെയ്ത് ചിത്തം ശുദ്ധമാവുന്നു. ചിത്തം ശുദ്ധമാവുമ്പോൾ പിന്നെ നമ്മൾ അന്വേഷിക്കും, ഈ ഭഗവാൻ എവിടെയാണ്, ഭഗവാനെ എവിടെ കണ്ടെത്തും? ആ ഭഗവാൻ അവസാനം നമ്മളെ സത്യം ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു ജ്ഞാനകേന്ദ്രം, അതിനെ നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നു, അവിടെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. ആ ഗുരു എന്തു പറഞ്ഞു തരുന്നു, ഗുരുവിന്റെ പ്രയോജനം എന്താണ്? നമുക്ക് എന്തെങ്കിലും മന്ത്രം ഉപദേശിച്ചു തരുന്ന ഗുരുക്കന്മാരുണ്ടാവും, ശാസ്ത്രം പഠിപ്പിച്ചു തരുന്ന ഗുരുക്കന്മാരുണ്ടാവും, സ്കൂളില് ഒന്നാം ക്ലാസ്സിൽ അക്ഷരം പഠിപ്പിക്കുന്ന ആളും ഗുരുവാണ്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗുരു ആരാണ്? ശങ്കരാചാര്യസ്വാമികൾ ശതശ്ലോകി എന്ന് പറഞ്ഞ് ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അതിൽ ഗുരുവന്ദനം ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞു, ചിന്താമണി എന്നൊരു രത്നമുണ്ട്, ആ ചിന്താമണി രത്നം കൊണ്ട് എന്തിനെയെങ്കിലുമൊക്കെ സ്പർശിച്ചാൽ അത് സ്വർണമാവും. കിട്ടിയാ വേണ്ടില്ല എന്ന് തോന്നുന്നു അല്ലേ, അപകടമാവും. പിന്നെ ആചാര്യസ്വാമികൾ പറയുന്നു, ഈ ചിന്താമണി കൊണ്ട് എന്തിനെങ്കിലും സ്പർശിച്ചാൽ അത് സ്വർണമാവും. പക്ഷെ ചിന്താമണിക്ക് ഈ സ്പർശിക്കുന്ന വസ്തുവിനെ ചിന്താമണിയാക്കാനുള്ള ശക്തിയില്ല. സ്വർണമേ ആക്കുകയുള്ളൂ, ചിന്താമണിയാക്കില്ല. പക്ഷേ ഒരു ഗുരു താൻ സ്പർശിക്കുന്ന ജീവനെ താൻ തന്നെ ആക്കി തീർക്കുന്നു. താൻ സ്പർശിക്കുന്ന ജീവനെ താൻ തന്നെ ആക്കി തീർക്കുന്നു.
തന്നിൽ നിന്ന് അന്യമല്ലാതെ, അതാണ് അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി അണീയാൻ ഹി അതർക്യം അണുപ്രമാണാത്. ഈ പരമാത്മവിദ്യ ബ്രഹ്മവിദ്യ അണുവിനേക്കാളും അണു സൂക്ഷ്മത്തിനേക്കാളും സൂക്ഷ്മം. അത് അന്യനായിട്ട് നിന്ന് പറഞ്ഞു തരുന്ന ഒരു ആചാര്യൻ പറഞ്ഞാൽ ഫലിക്കില്ല എന്നാണ്. അനന്യനായിട്ട് എന്ന് വെച്ചാൽ ഈ കേൾക്കുന്ന ശിഷ്യനും പറയുന്ന ആളും രണ്ടായിട്ട് നിൽക്കാൻ പാടില്ല, രണ്ടും ഒന്ന്. പറയുന്ന ആള് സ്വയമേവ തന്റെ മുമ്പിലുള്ള ആളും ഞാനും ഒന്നാണെന്നുള്ള ഭാവം വരണം. ആ അനുഭവസ്ഥിതിയിൽ നിൽക്കുമ്പോ ഉപദേശിക്കൊന്നും വേണ്ട. ഈ പ്രഭാഷണമൊക്കെ വെറും ഒരു വ്യാജം അത്രേ ഉള്ളൂ. ഉപദേശിക്കൊന്നും വേണ്ട. യഥാർത്ഥത്തിൽ ആ ഐക്യം ഉണ്ടെങ്കിൽ ഒരേ ഒരു ദൃഷ്ടി, ഒരേ ഒരു നോട്ടം. ആ ദൃഷ്ടി മതി ഈ ആത്മവിദ്യ പ്രകാശിക്കാനായിട്ട്. വേറെ ഒന്നും വേണ്ട, ഒരു ദൃഷ്ടി. വാക്കുകൾ കൊണ്ടൊന്നും പറയണ്ട എന്നാണ്. ദൃഷ്ടി കൊണ്ട് തന്നെ പൂർണ്ണാനുഭവം സിദ്ധിക്കും. അതിനെ ചക്ഷുർദീക്ഷ എന്ന് പറയും. ചക്ഷുർദീക്ഷ അവർ വോളണ്ടറി ആയിട്ട് എന്തെങ്കിലും ചെയ്യലല്ല. ഗുരു സ്വയമേവ താൻ ആത്മാവാണെന്നുള്ള അനുഭവദശത്തിൽ ദശയിൽ ഇരിക്കുന്നു. ഈ പോകുന്ന ശിഷ്യനോ അതിന് പക്വമായിട്ട് കർപ്പൂരം പോലെ, തീയുടെ അടുത്ത് ചെല്ലുമ്പോൾ കൊളുത്തിപ്പിടിക്കുന്ന കർപ്പൂരം പോലെ പക്വസ്ഥിതിയിലിരിക്കും. ആചാര്യന്റെ ദൃഷ്ടി അവിടെ വീണാൽ മതി, താൻ വേറെയല്ല, നിൽക്കുന്ന ആള് വേറെയല്ല. ആ കൃപാപ്രവാഹം ഒരു ക്ഷണത്തിൽ അനുഭവത്തിനെ ഉണ്ടാക്കും. ഈ അനുഭൂതിയുടെ സ്വരൂപം എന്താണ്? എന്തിനെയാണ് അനുഭവിക്കുന്നത്? എന്തിനെയാണ് കണ്ടെത്തുന്നത്? ആ പൂർണ്ണത്വം എങ്ങനെ ഉണ്ടായി? പൂർണ്ണത്തിനെ എവിടെ നിന്ന് കണ്ടുപിടിക്കണം, കൊണ്ടുവരണം? പൂർണ്ണത്തിനെ എവിടെ നിന്നും കൊണ്ടുവരണ്ട, നമ്മളുടെ സ്വരൂപം തന്നെ പൂർണ്ണമാണ്. വിനായക ചതുർത്ഥി, ഗണപതി ചതുർത്ഥിക്ക് കുഴക്കട്ട ഉണ്ടാക്കും, മോദകം. ഇവിടെ നിങ്ങള് എങ്ങനെ ഉണ്ടാക്കുന്ന അറിയില്ല. ഉള്ളിലുള്ളതിന് പൂർണ്ണം എന്നാണോ പറയുക നിങ്ങൾ? ആണോ? അകത്തുള്ളത് പൂർണ്ണം, പുറമേക്ക് മാവ്. പുറമേക്ക് മാവ് കൊണ്ട് ചുറ്റി അകമേക്ക് പൂർണ്ണം വെച്ച് കുഴക്കട്ട ഉണ്ടാക്കും. ഗണപതി കയ്യിൽ വെച്ചുണ്ട്. ചതുർത്ഥിക്ക് ഞങ്ങളൊക്കെ ഈ കുഴക്കട്ട കിട്ടിയാൽ ആരും കാണാത്ത സ്ഥലത്ത് പോയി മാവ് കളഞ്ഞിട്ട് ഉള്ളിലുള്ളത് തിന്നും. കുട്ടികള്, ചെറിയ കുട്ടികളായിരിക്കുമ്പോ കുട്ടികളുടെ ബുദ്ധി വളരെ എന്താണ്, സ്ട്രെയിറ്റാണ്. അപ്പൊ തോന്നും എന്തിനാ ഈ മെനക്കെട്ട് ഈ പൂർണത്തിന്റെ മേലെ ഈ മാവ് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കണത് എന്ന് തോന്നും. പക്ഷേ വലിയവർക്ക് വയസ്സാകുമ്പോ ജ്ഞാനമല്ല കൂടുന്നത്, അജ്ഞാനമാണ്. ആ പൂർണ്ണത്തിനെ തനിച്ച് തിന്നാൻ വയ്യ, അതിനെ മാവിലൂടെ ആസ്വദിക്കണം. വാസ്തവത്തിൽ സ്വാദ് മാവിന്റെയാണോ പൂർണ്ണത്തിന്റെയാണോ? മാവ് തനിച്ചാരും തിന്നില്ല. നോക്കണം, മാവ് പൂർണ്ണം ആരും തനിച്ച് തിന്നും, മാവ് ആരും തനിച്ച് തിന്നില്ല. സ്വാദ് പൂർണ്ണത്തിന്റെയാണ്, പുറമേക്കുള്ള മാവിന്റെ അല്ല. പക്ഷെ ആ ഉപ്പുരസത്തിന് ഒരു സ്വാദ് വരുന്നത് അതിന് പുറകിലുള്ള പൂർണത്തിന്റെ സമ്പർക്കം കൊണ്ടാണ്. വയസ്സാവും തോറും നമുക്ക് പൂർണത്തിനെ മാവിലൂടെ ആസ്വദിക്കേണ്ടിയിരിക്കും. ചെറിയ കുട്ടികളാവുമ്പോ മാവിനെ കളഞ്ഞിട്ട് പൂർണത്തിനെ തിന്നും. ജ്ഞാനികൾ കുട്ടികളെ പോലെയാണ്, മാവിനെ കളഞ്ഞിട്ട് പൂർണത്തിനെ തിന്നും. വലുതാവുമ്പോ, വലുതാവുക എന്ന് വെച്ചാൽ അജ്ഞാനികളുടെ സ്വഭാവം എന്താ, ഇതൊക്കെ മാവാണ്, ഈ ശരീരം മാവ്, മനസ്സ് മാവ്, ശരീരമാവുന്ന അരി മാവില് മനസ്സാവുന്ന ഉപ്പ് ചേർത്തിട്ട് ഉള്ളിലുള്ള ആത്മാവിനെ ആസ്വദിക്കുകയാണ് ഇപ്പോ. അനുഭവിക്കുന്നതൊക്കെ ആത്മാവിനെ തന്നെയാണ്. അനുഭവം വേറെ ഒന്നും സാധ്യമല്ല. ഉള്ളിലുള്ള പൂർണത്തിനെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്, പക്ഷെ മാവിലൂടെ അനുഭവിക്കുന്നു. ജ്ഞാനികൾ മാവിനെ എടുത്തു മാറ്റിയിട്ട് പൂർണത്തിനെ അനുഭവിക്കുന്നു, പൂർണ്ണം മാത്രമായി അനുഭവിക്കും. അപ്പോ പൂർണ്ണാനുഭവം എന്ന് പറയുന്നത്
നമുക്ക് സിദ്ധമാണ്, ഇപ്പോഴും നമുക്ക് പൂർണ്ണാനുഭവം ഉണ്ട്. പക്ഷെ പൂർണ്ണാനുഭവത്തിനെ ഈ മാവ് മറച്ചിരിക്കുന്നു. മാവിനെ എടുത്തു മാറ്റ മാത്രമേ വേണ്ടൂ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു, സത്ത് ഒരിക്കലും മറയുന്നില്ല, അസത്ത് ഒരിക്കലും ഉണ്ടാവുന്നില്ല. പക്ഷേ അജ്ഞാനികൾക്ക് അസത്ത് ഉള്ളതുപോലെയും സത്ത് ഇല്ലാത്തതുപോലെയും ഒരു അജ്ഞാനം ഉള്ളതുകൊണ്ട് സത്തിനെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ആത്മാവ് ഒരിക്കലും മറയുന്നില്ല, ആത്മാവല്ലാത്ത വസ്തുക്കൾ ഒരിക്കലും ഉണ്ടാവണില്ല. പക്ഷേ അജ്ഞാനം കൊണ്ട് ഉള്ളത് കാണപ്പെടുന്നില്ല, ഇല്ലാത്തത് എപ്പോഴും കാണപ്പെടുന്നു. അതുകൊണ്ട് ഇല്ലാത്തതാണ് വാസ്തവം എന്നുള്ള ഭ്രമം ഉള്ളതുകൊണ്ട് ഉള്ളത് നമുക്ക് അനുഭവത്തിൽ വരണില്ല. അപ്പോ ഉള്ളതിനെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? അതിന്റെ മേലെ വീണിരിക്കുന്ന ഈ മാവെടുത്ത് മാറ്റണം, മറ കളയണം. മറ കളഞ്ഞാൽ ഉള്ളത് തനിയെ ജ്വലിക്കും. നമ്മള് മണ്ണിനെ മാന്തിയാൽ, മണ്ണ് കുഴിച്ചെടുത്താൽ ഉള്ളിൽ എന്ത് കാണും? ഞാഞ്ഞൂളും പുഴുവും ഒക്കെ കാണും അല്ലെ? സാധാരണ തിരുമൂലർ എന്ന സിദ്ധൻ ഒരു പാട്ട് പാടി, പുഴുതീയൈ തോണ്ടിനേൻ പൂഷണി പൂത്തത്. ഞാൻ മണ്ണ് മാന്തിയപ്പോ, മണ്ണെടുത്ത് പുറത്ത് കളഞ്ഞപ്പോ അതിനകത്ത് നല്ല ഇളവൻ വഴുതിരിങ്ങ ഉള്ളില് കിട്ടിയെന്നാണ്. നല്ല ഇളവൻ കിട്ടി. ഇളവനോ മത്തനോ എന്തു വേണമെങ്കിൽ വെച്ചോളാം. എന്താ അർത്ഥം എന്ന് വെച്ചാൽ, മണ്ണ് മാന്തിയപ്പോ മത്തൻ കിട്ടി, ഇളവൻ കിട്ടി എന്നല്ല അർത്ഥം. ഉള്ളിലുള്ള ഈ മറയൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ ശിവലിംഗം കണ്ടു എന്നാണ്. ശിവലിംഗം അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇളവനോ മത്തനെ പോലെ. സത്യത്തിനെ ഉള്ളില് കണ്ടു എന്നാണ്. പുഴുതിയെ തോണ്ടിനേൻ പൂഷണി പൂത്തത്. അപ്പോ നമ്മളുടെ ഈ പുഴുതി പൂഴി മാറ്റാം, സത്യം അല്ലാത്തതൊക്കെ എടുത്തു മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ നിർവാണ ഷഡ്കം. ഈ നിർവാണ ഷഡ്കം ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യസ്വാമികൾ നിർവാണ ദശകം എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട്. 10 ശ്ലോകം. ഗോവിന്ദ ഭഗവത് പാദരെ ആദ്യമായിട്ട് കണ്ടപ്പോ കൊച്ചുകുട്ടി 8 വയസ്സായ ശങ്കരൻ ചൊല്ലിയതാണ് നിർവാണ ദശകം. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമ ഭൂമിർന്ന തേജോന വായുഹു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ഭൂമിർന്ന തേജോ ന ഭൂമിർന്ന തോയം ന തേജോ ന വായുഃ നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ അനൈകാന്തികത്വാത് സുഷുപ്ത്യേക സിദ്ധസ്തദേ

അനാത്മാ ശ്രയോഹം മമാധ്യാസഹാന തദേകോ വശിഷ്ഠ ശിവഃ കേവലോഹം. ഇത് നിർവാണ ദശകം. 8 വയസ്സിൽ ഗോവിന്ദ ഭഗവത് പാദർ ശങ്കരാചാര്യരെ കൊച്ചുകുട്ടിയായിട്ട് കണ്ടു. കാലടിയിൽ നിന്നും മധ്യപ്രദേശിലേക്ക് നടന്നു. മധ്യപ്രദേശിൽ നർമ്മദാ നദിയുടെ തീരത്ത് വെച്ച് ഈ കുട്ടിയോട് ചോദിച്ചു, കുട്ടി ആരാണ്, എവിടുന്നു വരുന്നു, എവിടേക്ക് പോകുന്നു, കസ്ത്വം ശിശോ കസ്യ കുതോസി ഗന്ത. സാധാരണ ഈ ചോദ്യമൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണ്. എന്താന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കണ്ട ഇത്തരം ചോദ്യമേ ഉള്ളൂ അല്ലെ. ആരെങ്കിലുമൊക്കെ കണ്ടാൽ ആരാണ്, എവിടെയാ വീട്, എവിടുന്നു വരുന്നു, ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ പിന്നീട് വർത്തമാനം വികസിച്ചുകൊണ്ടേ വരും. ഞാൻ പാലക്കാട് നിന്നാണ്. പാലക്കാടിലെ ഏത് ഗ്രാമം? നൊച്ചൂർ. നൊച്ചൂരിൽ എനിക്കൊരു വാദ്യാരെ അറിയുമല്ലോ. അവര് ഞങ്ങളുടെ സ്വന്തക്കാരുടെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിനുള്ള സമാധാനമൊക്കെ പോകും. ലൗകിക വർത്തമാനം അല്ലെ. നാരായണ ഗുരുസ്വാമികൾ രമണ മഹർഷിയെ കണ്ടു സ്കന്ദാശ്രമത്തില്, തിരുവണ്ണാമലയിൽ ഒരു സ്കന്ദാശ്രമത്തില് വെച്ച് കണ്ടു. കാഞ്ചീപുരത്തിൽ വന്ന് അവിടുന്ന് ചില ശിഷ്യന്മാര് വിളിച്ചുകൊണ്ടുപോയി. സ്കന്ദാശ്രമത്തില് മഹർഷിയെ കാണാൻ ചെന്നപ്പോ ജനലിൽ കൂടെ അകമയ്ക്ക് നോക്കി. മഹർഷി അവിടെ ഗുരുസ്വാമികളെ കണ്ടു. ഗുരുസ്വാമി പുറത്തുനിന്ന് നോക്കി, രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ശിഷ്യന്മാര് മുമ്പിൽ ചെന്ന് നമസ്കരിച്ചു. നാരായണ ഗുരു പുറത്തിരുന്നു. ഊണ് കഴിക്കേണ്ട സമയമായപ്പോ രമണ മഹർഷി, ഊണ് കഴിക്കുകയല്ലേ എന്ന് മലയാളത്തിൽ ചോദിച്ചു. നാരായണ ഗുരു തമിഴിൽ, മഹർഷികൾ പ്രസാദം ചാപ്പിടലാം എന്ന് പറഞ്ഞു. നാരായണ ഗുരുസ്വാമികൾ തമിഴിൽ ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് തമിഴ് നല്ലവണ്ണം അറിയാം. തമിഴിൽ എഴുതിയിട്ടുണ്ട്, സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. മഹർഷികൾ പ്രസാദം ചാപ്പിടലാം. രണ്ടുപേരും ഊണ് കഴിച്ചു. നോക്കണം ആ സമദർശിത്വം, ഒന്നും മിണ്ടിയില്ല. എന്താ മിണ്ടാനുള്ളത്? പറയുകയാണെങ്കിൽ ബ്രഹ്മവിദ്യ പറയണം. രണ്ടുപേരും ജ്ഞാനികൾ എന്തു പറയണം? ഒന്നും മിണ്ടിയില്ല. നമ്മളെ സാധാരണ നമ്മളെക്കാളും ചെറിയ ആളുകൾ വന്നാൽ അവജ്ഞ ഉണ്ടാവും, വലിയ ആളുകൾ വന്നാൽ സംഭ്രമം ഉണ്ടാവും. അവര് വന്നു എങ്ങനെ നമ്മൾ വരവേൽക്കും, എങ്ങനെ അവരോട് വർത്തമാനം, യാതൊരു സംഭ്രമവും. മഹർഷി ഊണ് കഴിച്ചിട്ട് നടക്കാൻ പോകേണ്ട സമയമാണ്. നാരായണ ഗുരു അവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം നടക്കാൻ പോയി. ആ സമദർശിത്വം കണ്ട് നാരായണ ഗുരു 5 ശ്ലോകങ്ങൾ എഴുതി അവിടെ വെച്ച്, നിർവൃത്തി പഞ്ചകം എന്ന പേരിൽ. അതിൽ പറയുന്നു, ഒന്നും ചോദിക്കണില്ല. ഏത് നാട് എന്ന് ചോദിക്കണില്ല. എന്താ പേര് എന്ന് ചോദിക്കണില്ല. എവിടുന്ന് വരണു എന്ന് ചോദിക്കണില്ല. എന്താ ജാതി എന്ന് ചോദിക്കണില്ല. ഇത്തരം ചോദ്യങ്ങൾ ആര് ചോദിക്കുന്നില്ലയോ അയാൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ എന്നാണ്. കോനാമദേശ കാ ജാതി പ്രവൃത്തി കാ കിയദ്വയ ഇത്യാദി വാദോപരതി യസ്യ തസൈവ നിർവൃത്തി. ആര് ഇങ്ങനത്തെ ചോദ്യങ്ങൾ, എത്ര മക്കളുണ്ട്, എത്ര പേരക്കുട്ടികളുണ്ട്, എന്താ ജോലി, ആ ജോലിയിൽ എന്താണ് നിങ്ങൾക്ക് ശമ്പളം, ഇത്തരം ചോദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ അസ്തമിക്കുകയേയില്ല. ലൗകിക വർത്തമാനം വികസിച്ച് വികസിച്ച് വരും. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ആര് ചോദിക്കുന്നില്ലയോ തസീവ നിർവൃത്തി, അങ്ങനെയുള്ള ആൾക്കേ മനസ്സിന് ശാന്തി ഉണ്ടാവും.

0: രാമലഗനോട് ശങ്കരാചാര്യ സ്വാമികൾ ഇതേ ചോദ്യം ചോദിച്ചു. ഏകദേശം ഇതേ അർത്ഥത്തിൽ ഗോവിന്ദ ഭഗവത് പാദരും ചോദിച്ചു, കസ്ത്വം ബാല, കുഞ്ഞെ നീ ആരാണ്? തന്നെ കാണുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നു, ആരാണ്, എവിടുന്ന് വരുന്നു? ഈ ചോദ്യമൊക്കെ ശരീരത്തിനെ കുറിച്ചാണെങ്കിൽ ആ ചോദ്യത്തിനും അർത്ഥമില്ല, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരത്തിനും അർത്ഥമില്ല. പക്ഷെ ഈ ചോദ്യത്തിന്റെ മർമ്മം കുട്ടി ഉടനെ പിടിച്ചെടുത്തു. ചോദിച്ചത് ദേഹത്തിനെ കുറിച്ചല്ല, എന്നെ കുറിച്ചാണ്. അപ്പൊ എന്നെ കുറിച്ച് വേണം ഉത്തരം പറയാൻ. ദേഹത്തിനെ കുറിച്ച് ചോദിച്ചാൽ ദേഹത്തിന്റെ അഡ്രസ് കൊടുക്കാം. നീ ആരാണ്, നീ എവിടുന്ന് വരുന്നു? ഞാൻ ഈ ദേഹമല്ലല്ലോ. ന ഭൂമിർ ന തോയം ന തേജോ ന വായുഹു നഖം ന ഇന്ദ്രിയം ന തേഷാം സമൂഹ അനൈകാന്തികത്വാത് സുഷുപ്തിയേക സിദ്ധ തദേകോവശിഷ്ട ശിവ കേവലോഹം. ഈ ശരീരം, ഭൂമി, വെള്ളം, അഗ്നി,
1: ഓം നമശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Chatur Sutri, Avasana Sutramanu. ഇതിനകത്ത് പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് ഗീതയിൽ പറയുന്നുണ്ട്, ചോദ്യത്തിന് സംശയമുണ്ട്. ത്രിഗുണാത്മകം ആണ് വേദം. നിസ്ത്രീയുണ്യോ ഭവാർജുന എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. ശരി, ചോദ്യത്തിൽ സംശയിക്കേണ്ട ചോദ്യം ശരി തന്നെയാണ്. ശരിയെങ്കിൽ ദയവ് ചെയ്ത് വിശദീകരിക്കാമോ? ഇത് ശരിയാണ്, യാതൊരു സംശയവും വേണ്ട. ത്രിഗുണാത്മകമാണ് യോഗം, നിസ്ത്രീയുണ്യോ ഭവാർജുന. അത് ഗീതയിൽ മാത്രമല്ല, വേദത്തിനും ഇത് തന്നെയാണ് പറയുന്നത്. വേദം ത്രിഗുണാത്മകമാണ്, ത്രിഗുണാതീതനായി തീർന്നു എന്ന് തന്നെയാണ് വേദത്തിലും പറയുന്നത്. ആ വേദത്തിന്റെ താല്പര്യമാണ് ഗീത. അതുകൊണ്ട് വേദത്തിന്റെ താല്പര്യത്തെ ഗീതയിൽ പറഞ്ഞേ ഉള്ളൂ. അത് ഇതിനകം നമ്മുടെ ബ്രഹ്മസൂത്രത്തിൽ പലതവണ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇത് ആവർത്തിക്കണം, ആവർത്തിച്ചാലേ ഉറക്കത്തുള്ളൂ. അതുകൊണ്ട് വീണ്ടും സംശയം വരുന്നു. കാരണം വേദത്തെ കുറിച്ച് തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, വേദം എന്ന് പറയുന്നത് ഇതിലെ പൂർവമീമാംസ പറയുന്നത് വേദം നിത്യമാണെന്നാണ്. ഒരു സൃഷ്ടി പ്രളയങ്ങളെ അംഗീകരിക്കുന്നില്ല, അനാദി അനന്തമായി സൃഷ്ടിയും പ്രളയവും നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. പക്ഷെ അദ്വൈതികളുടെ അഭിപ്രായം അനുസരിച്ച് ഇത് അനിത്യമാണ് എന്നാണ്. വേദം ഈ സൃഷ്ടിയുടെ, ഈ പ്രപഞ്ചം നശിക്കുമ്പോൾ പ്രളയകാലത്ത് വേദവും നശിക്കും. അത് കഴിഞ്ഞ് ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിക്കുമ്പോൾ വേദത്തെയും സൃഷ്ടിക്കുന്നു. അപ്പൊ വേദവും നിത്യമല്ല, അനിത്യമാണ്. വേദം എന്ന് പറയുന്നത് എന്താണ്? ത്രിഗുണാത്മകമാണ്, സൃഷ്ടിയുടെ ഭാഗമാണ്. കാരണം വേദത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, വേദത്തെയും ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അനായാസമായി വിശ്വസിക്കും. അത് വേദത്തെ മാത്രമല്ല, നിശ്വാസം പോലെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരൻ ഒരു നിശ്വാസം പോലെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് വേദത്തിൽ തന്നെ പറയുന്നത്. വേദത്തെ മാത്രമല്ല അങ്ങനെ സൃഷ്ടിച്ചു, അനായാസമായി സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരനും പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത് അനായാസമാണ്. സഹജമായ ശ്വാസോച്ഛ്വാസം പോലെ അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ വേദം പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ത്രിഗുണാത്മകമാണ്, പ്രപഞ്ചം ത്രിഗുണാത്മകമാണ്. ശബ്ദ രൂപത്തിലുള്ളതാണ് വേദം. അത് അർത്ഥത്തെ, അർത്ഥം അതിന്റെ പ്രതിപാദ്യമാണ്. ആ ശബ്ദവും ആ അർത്ഥവും എല്ലാം എന്താണ്? ത്രിഗുണമയമാണ്, ത്രിഗുണാത്മകമാണ്. അതുകൊണ്ട് അർജുനനോടും നമ്മോടും തന്നെ ഉപദേശിക്കുന്നു. എന്താണ് ത്രിഗുണാതീതനാകാൻ പറയുന്നു? അത് വേദത്തിന്റെ തന്നെ ഉപദേശമാണ്. ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, സർവോപനിഷതോ ഗാവോ. സർവോപനിഷത്തുകളും ഗോക്കളാണ്. ദുഗ്ധ ഗോപാലനന്ദന, ഗോപാലനന്ദനായ ശ്രീകൃഷ്ണ പരമാത്മാവാണ് അവിടുത്തെ പർവക്കാരൻ. പാർത്ഥോ വത്സ, പാർത്ഥനാണ് അവിടുത്തെ പശുക്കുട്ടി. അങ്ങനെ പാർത്ഥന നിമിത്തമാക്കി സർവ ലോകോപകാരാർത്ഥമായി ഉപദേശിച്ചതാണ് ഗീതാതത്വം. അത് ഉപനിഷത്തുകളുടെ സാരമാണ്. അതുകൊണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വത്തെ തന്നെയാണ് അവിടെ പറയുന്നത്. വേദം ത്രിഗുണാത്മകമായാണെന്ന് പറയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സംസാരത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നു.

0: ഇതുകൊണ്ട് നമ്മൾ വിശദീകരിച്ചാണ് കർമ്മവും അതിന്റെ ഫലവുമാണ്. കർമ്മഫലമായി ജന്മം, ജന്മത്തിൽ സുഖദുഃഖാദികളെല്ലാം ഉണ്ടാകുന്നു. അപ്പൊ ഈ കർമ്മത്തെ പ്രതിപാദിക്കുന്നതാണ് വേദം. ത്രിഗുണമയ്യായിരിക്കുന്ന ഈ മായാകാര്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ ഈ സംസാരത്തെ അതിൽ ബോധിപ്പിക്കുന്നത് കൊണ്ട് അത് അതിനെ നിൽക്കരുത്, അതിനെ മറികടന്ന് പോകണം എന്ന് പറയുന്നു. അതിൽ മോക്ഷപര്യന്തമുള്ള എല്ലാ കാര്യങ്ങളും, കർമ്മവും കർമ്മയോഗവും ഉപാസനകളും എല്ലാ അറിവുകളും എല്ലാം എന്താണ്, ഈ ത്രിഗുണമയമാണ് എല്ലാ അറിവുകളും. മോക്ഷത്തെ പ്രാപിക്കുന്നവൻ ഇതിനെല്ലാം അതിക്രമിക്കുന്നു, ഇതിനെല്ലാം അതിജീവിക്കുന്നു. ആ തരത്തിൽ മുക്തി പര്യന്തമുള്ള സർവവും എല്ലാ സാധനങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും ഈ മായാകാര്യങ്ങളായതുകൊണ്ട് ഈ അനുഷ്ഠാനങ്ങളെല്ലാം ഇതിനെ ആത്യന്തികമായി ഇതിനെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതിജീവിക്കുമ്പോൾ ഈ ഉപായങ്ങളെല്ലാം പിന്നീട് നിരുപയോഗങ്ങളായിത്തീരുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ശാസ്ത്രം അധ്യയനം ചെയ്യുന്നു, ആ ശാസ്ത്രം കൊണ്ട് ശാസ്ത്രാധ്യയനം കൊണ്ട് ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ അതിനെ ആ പരമാത്മ തത്വത്തെ സാക്ഷാത്കരിക്കുക. സാക്ഷാത്കരിക്കുന്നതുവരെ ഇത് ഫലവത്തായില്ല. അവിജ്ഞാതെ പരേ തത്വി, ആ പരമതത്വത്തെ അറിയാതിരിക്കുന്നിടത്തോളം ഈ ദുഷ്ഫലം തന്നെ. അതുകൊണ്ട് ഇതിന്റെ ഫലത്തെ അത് കൊടുക്കാത്തിടത്തോളം കാലം ഇത് നിഷ്ഫലമായിരിക്കുന്നു. ശാസ്ത്രാധീതിത്വ നിഷ്ഫല, ശാസ്ത്രാധ്യയനം അത് നിഷ്ഫലമായിരിക്കുന്നു. ആ പരമ പദപ്രാപ്തിക്ക് ശേഷവും ഇത് പിന്നെ ഉപയോഗമില്ലാതിരിക്കുന്നു. വിജ്ഞാദേവി പരേ തത്വി, ആ പരമതത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രാധീതിത്വ നിഷ്ഫല, ശാസ്ത്രാധ്യയനം അത് നിഷ്ഫലമായിരിക്കുന്നു. ഒരു സാധന കൊണ്ട് ആ സാധ്യത്തെ പ്രാപിക്കാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പറയാം അത് നിഷ്ഫലമാണ്, ഫലത്തെ കൊടുത്തില്ല എന്ന് പറയാം. അതുകൊണ്ട് എന്ന് പറയുന്നു ഇതിന് ശാസ്ത്രത്തെ അതിക്രമിക്കുക, അതാണ് ശാസ്ത്രാധ്യയനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നു. ശാസ്ത്രാതീതനായി തീരുക എന്നുള്ളതാണ്. ശാസ്ത്രത്തിൽ പറയുന്ന, ശാസ്ത്രം വെളിപ്പെടുത്തുന്ന ആ തത്വത്തെ സാക്ഷാത്കരിക്കുമ്പോൾ അവൻ ശാസ്ത്രത്തിന് അധീനനായി തീരുന്നു, പ്രമാണ പ്രമേയങ്ങൾക്കെല്ലാം ഉപരിയാവുന്നു. അതുകൊണ്ട് പറയുന്നുകൊണ്ടാണ് നീ ത്രിഗുണാതീതനായി തീരുക. പക്ഷെ അതിനുള്ള ഉപായം ഇവിടെ ശാസ്ത്രമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. ശാസ്ത്രത്തെ അതിക്രമിക്കുക എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തെ ഉൾക്കൊള്ളരുത് എന്നുള്ള അർത്ഥത്തെ ധരിച്ചു കളയരുത്. അവിടെ നമുക്ക് പിശക് പറ്റും. ശാസ്ത്രത്തെ ഉൾക്കൊണ്ടിട്ട് അതിനെ അതിക്രമിക്കുക എന്നുള്ളതാണ്. എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തിരിക്കുക എന്നാണ്. ധാന്യാർത്ഥി സ്വപ്രധാനമിവ ധാന്യാർത്ഥി തെരീ ശാസ്ത്രാന ശേഷത എന്ന് പറയുന്നു. ധാന്യത്തെ വേണമെന്നുള്ളവൻ ആ ധാന്യത്തെ എടുത്തിട്ട്, നെല്ലിനെ എടുത്തിട്ട് അതിന്റെ ഉമിയും പതിരും കളഞ്ഞിട്ട് അതിന്റെ അകത്തിരിക്കുന്നതിനെ എടുക്കുന്നു. അതുപോലെ ശാസ്ത്രത്തിലൂടെ, ശാസ്ത്രത്തിന്റെ അഭ്യാസത്തിലൂടെ, ശ്രവണമാന നിധ്യാസനങ്ങളിലൂടെ ആ പരമാത്മ തത്വത്തെ സാക്ഷാത്കരിച്ചു കഴിയുമ്പോൾ ഈ ശബ്ദജാലം എന്ന് പറയുന്നത് ഉമിയും അതിന്റെ പതിരും തവിടും പോലെയൊക്കെയാണ്. പിന്നെ അതിനെ ഉപേക്ഷിച്ച് കളയും, പിന്നെ അതിന്റെ ആവശ്യമില്ല എന്നാണ്. അപ്പൊ അതുവരെ ഇത് ആവശ്യമുണ്ട്, അതുവരെയുള്ള ആവശ്യത്തെ നിഷേധിക്കാനല്ല, അതിനുശേഷമുള്ള ആവശ്യമില്ലായ്മയെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നിസ്ത്രൈഗുണ്യോ ഭവാർജ്ജന എന്ന് പറയുന്നത് ശാസ്ത്രത്തിന് അതീതനായി തീരണം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ എനിക്ക് ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം കൊടുക്കാതിന്റെ നിഗൂഢമായ സംശയം. അങ്ങനെ ഞാനിപ്പൊ തന്നെ ശാസ്ത്ര അതീതനാണെന്ന് ഭാവിക്കാറുണ്ട് എന്നാണ്. ഇന്ന ശാസ്ത്രത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഗുരുവിനെ ഉപേക്ഷിക്കേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ അപകടം. ശാസ്ത്രത്തെ ഉപേക്ഷിക്കുന്നവൻ ഗുരുവിനെ ഉപേക്ഷിക്കുന്നു. ഗുരു നൈവ ശിഷ്യ, അയാൾ പിന്നെ ശിഷ്യനല്ല. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഉപദേശമാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ ശിഷ്യന്മാരെ ഈ തത്വത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി എഴുതി വെച്ചാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ആചാര്യസ്വാമി. ഈ ശാസ്ത്രത്തിന്റെ അധ്യയനത്തിലൂടെ എത്രയോ പുണ്യാത്മാക്കൾ ഈ പരബ്രഹ്മ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതാണ് ഈ ശാസ്ത്രം ഒരു ഉദാഹരണമായി പറഞ്ഞത്. അതിനാധാരമായിരിക്കുന്ന ഈശ്വരൻ തന്നെ നിർദ്ദേശിച്ച ഉപനിഷത്ത്. ഇതിനെയൊക്കെ ഇപ്പൊ ഞാൻ ഉപേക്ഷിക്കുന്നു, ഉപേക്ഷിച്ചിട്ട് ഞാനൊരു ശുദ്ധ പുരുഷനാകുന്നു, കാരണം അങ്ങനെ ചിന്തിക്കുന്നതിന് കാരണമുണ്ട്. കാരണം ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. അപ്പോ ഒരാശ്രമത്തിൽ കൊണ്ടൊരു ഒരാൾ ചെന്നൊരു ജിജ്ഞാസ സത്യാന്വേഷി അവിടെ ചെന്ന് ഗുരുവിനെ കണ്ട്, ഗുരുവിനെ കണ്ട് ഗുരു പറഞ്ഞ് ശരി ആശ്രമത്തിൽ നിൽക്കണം. ആശ്രമത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ ശ്രമം സമന്താത് ശ്രമം പരിശ്രമം ആവശ്യമുള്ള സ്ഥലമാണ് ആശ്രമം എന്ന് പറയും. ശരിക്ക് ജോലി ചെയ്യേണ്ട സ്ഥലമാണ് ആശ്രമം, എന്നൊക്കെ ഗുരു ആദ്യം പറഞ്ഞു കൊടുത്തു. അപ്പോ ഇവിടെ വരുന്നവർക്കെല്ലാം ഓരോ ജോലിയുണ്ട്, ചിലത് പരിശോധന നോക്കണം, ചിലത് പാചകം ചെയ്യണം, ഇങ്ങനെയൊക്കെ ഓരോ പണികളുണ്ട്, ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ ഇയാൾ ചോദിച്ചപ്പോ ഗുരുവിൻ എന്താ ജോലി? ഈ പറയുന്ന ആള് ഇവിടുത്തെ എന്ത് ഡ്യൂട്ടിയാണ്? പശുവിനെ നോക്കുന്നു, അത് പാത്രം കഴുകുന്നു, പാചകം ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നുമില്ല, എല്ലാവർക്കും ഇതൊക്കെ ജോലിയൊക്കെ വീരിച്ചു കൊടുക്കുന്നതാണ് എന്റെ ജോലി. അങ്ങനെയാണെങ്കിൽ ആ ജോലി ഞാൻ ചെയ്തോളാം, എളുപ്പം. കാരണം ബാക്കിയുള്ള എല്ലാം ക്ലിഷ്ടതയാണ്. അതൊരു ശാസ്ത്രം അധ്യയനം ചെയ്യുക എന്ന് പറയുന്നത് ക്ലിഷ്ടമായ കാര്യമാണ്. ഇത് മനസ്സിലാക്കുക, ഇതിന് പ്രയാസം ആവശ്യമുണ്ട്. അപ്പൊ അതിനുള്ള മനസ്സും സന്നദ്ധതയും ബുദ്ധിയും ഒക്കെ ഉള്ളവർ അത് ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യേണ്ട കാര്യമില്ല. പല വഴികളുണ്ട്, അതൊരു വഴിയാണിത്. അപ്പോ എന്നാണ് ഈ ചോദ്യം നേരത്തെ കിട്ടിയ ചോദ്യമാണ്, അത് ഞാൻ മാറ്റിവെച്ചതാണ് മറുപടി പറയാൻ വേണ്ടി. അപ്പോ അതുകൊണ്ട് ശാസ്ത്ര അധ്യയനം ഒരു സാധന എന്നുള്ള നിലയ്ക്ക് ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമാണെന്നാണ് ശാസ്ത്രത്തിന്റെ അഭിപ്രായം. ശ്രുതി ഉപനിഷത്തു നിർദ്ദേശിക്കുന്നതാണ് ശ്രോതവ്യോ മന്ദവ്യ നിരിത്യാസ്തവ്യ എന്ന് പറയുന്ന അതാണ്. ഒരു സാധകന് ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്താണ്? ആത്മസാക്ഷാത്കാരമാണെങ്കിൽ അതിനാവശ്യമുണ്ടെന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ശ്രോതവ്യം അത് എനിക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരവർ തീരുമാനിച്ചോളും, അത് എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ സ്വയം തീരുമാനിക്കുക. ശാസ്ത്രം നിർദ്ദേശിക്കുന്നതാണ് ഒരു സാധകനിന് ആവശ്യമാണ്. ആത്മവിചാരത്തിന് ശാസ്ത്രമാണ് ഏറ്റവും വലിയ അവലംബം, അത് ഗുരു ഉപദേശമാണ്, ആ നിലയ്ക്ക് അത് വേണമെന്നാണ്. പിന്നെ ഈ അദ്വൈത സിദ്ധാന്തത്തെ പ്രതിപാദിക്കുന്ന ആ അദ്വൈത ശാസ്ത്രത്തെ ഉപദേശിക്കുന്ന പരമ്പരകൾ ഇത് വളരെ നിർബന്ധമായിട്ടാണ്. അങ്ങനെയുണ്ട്. അതെ, അവ ചോദിക്കുന്നതെന്നാൽ ഈ ഉപനിഷത്തും ബ്രഹ്മസൂത്രവും, ബ്രഹ്മസൂത്ര അതിന് വ്യാഖ്യാനങ്ങളുണ്ട്, ഭാമതി വ്യാഖ്യാനമുണ്ട്, പഞ്ചപാദിക വ്യാഖ്യാനമുണ്ട്, ഈ വ്യാഖ്യാനങ്ങൾ അതിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്, വിവരണം, വിവരണ പ്രമേയ സംഗ്രഹം, അങ്ങനെ വ്യാഖ്യാനം ടീക, ഇങ്ങനെ വളരെ വിസ്തൃതമായ ഈ ശാസ്ത്രങ്ങൾ, ഇതെല്ലാം പള്ളി പുള്ളി വിസർഗങ്ങൾ വിടാതെ കാണാതെ പഠിച്ച് അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ബ്രഹ്മജ്ഞാനിയാവൂ എന്ന് ശാസ്ത്രത്തിലും പറയുന്നില്ല. അങ്ങനെ ആകുമെന്ന് അതാണ് ശാസ്ത്രാധ്യയനം എന്നും പറയുന്നില്ല. അപ്പൊ ഈ ടീകകളും ടിപ്പണികളും എല്ലാം മനഃപ്പാഠമാക്കി വെച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനിയാവുമെന്ന് പറയുന്നില്ല. അങ്ങനെ ടേപ്പിൽ ആക്കി വെച്ചു കഴിഞ്ഞാൽ അതും ബ്രഹ്മജ്ഞാനിയാവണം, അങ്ങനെ പറയുന്നില്ല. ഈ ശാസ്ത്ര അധ്യയനത്തെ ഒരു ഉപായമായി, ഒരു സാധനയായി നിർദ്ദേശിക്കുന്നു. അത് അതിന്റെ താല്പര്യത്തെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ്. അനന്ത ശാസ്ത്രം ബഹുവേദിതവ്യം, ശാസ്ത്രം അനന്തമാണ്. അദ്വൈത ശാസ്ത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു ജന്മം കൊണ്ടല്ല, അനേക ജന്മങ്ങൾ കൊണ്ട് പഠിച്ചു തീരേണ്ട ശാസ്ത്രങ്ങളുണ്ട്. ബഹുവേദിതവ്യം, ഒരു ശാസ്ത്രത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ ഒരുപാടുണ്ട്. ഇതിന്റെ ഈ ബ്രഹ്മസൂത്രം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ബ്രഹ്മസൂത്രത്തിൽ കൊടുത്തിരിക്കുന്നത് സൂത്രം, വ്യാസന്റെ സൂത്രം, അത് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഭാഷ്യമാണ് വളരെ വിസ്തൃതമാണ്. ഈ ഭാഷ്യം തന്നെ അധ്യയനം ചെയ്യണമെങ്കിൽ വർഷങ്ങൾ വേണ്ടി ഒരു ശരിയായ രീതി. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്നത് ഭാമതി എന്ന് പറയുന്ന വ്യാഖ്യാനമാണ്. ആ ഭാമതി എന്ന് പറയുന്ന സൂത്രവും ഭാഷയും കൂടെ ചേർത്ത് വെച്ചാൽ എത്രയുണ്ട്? അതിൽ കൂടുതലുണ്ട് ഈ ഭാമതി എന്ന് പറയുന്നത്. അത് വലുപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ ഭാമതിക്ക് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത് വേദാന്ത കൽപ്പത്തിൽ എന്ന് പറയുന്ന അമലാനന്ദൻ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ എഴുതിയിരിക്കുന്ന വേദാന്ത കൽപ്പതിരു എന്ന് പറയുന്ന വ്യാഖ്യാനമാണ്. അത് ഈ ഭാമതിയേക്കാൾ വിപുലമാണ്. ഇനി സൂത്രം, ഭാഷ്യം, ഭാമതി വ്യാഖ്യാനം, കൽപ്പതിരു ഇത്രയും കൂടെ ചേർത്ത് വെച്ചാൽ എത്ര വരൂ? അതിന്റെ ഇരട്ടിയുണ്ട് അതിന്റെ വ്യാഖ്യാനം. കൽപ്പതിരു പരിമളം അപ്പയ്യ അധീക്ഷിതയുടെ ഇതിന്റെ ഇരട്ടി തന്നെയാണ്. അത് മുഴുവൻ വായിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അത് മുഴുവൻ വായിച്ചു നോക്കാൻ പറ്റത്തില്ല, വായിച്ചാൽ മനസ്സിലാകത്തില്ല. മുഴുവൻ എന്തായാലും ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല, കാരണം എന്നിട്ട് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇതുവരെ 10-20 വർഷമായിട്ട് വായിച്ചിട്ട് ഇത് മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രമാത്രം അത് വിപുലമാണ് അതിന്റെ ഒരു ഈ വ്യാഖ്യാനം പരിമളം എന്ന് പറയുന്നു. അപ്പോ അത്രയും വിപുലമായ ഈ ശാസ്ത്രങ്ങളെല്ലാം നമ്മൾ വായിച്ച് മനഃപ്പാഠം ചെയ്ത് വച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നു എന്ന് ശാസ്ത്രത്തിൽ പറയുന്നില്ല. അതുകൊണ്ട് എന്താണ് അനന്ത ശാസ്ത്രം ബഹുവേദിതവ്യം അറിയാൻ ഒരുപാടുണ്ട്. സ്വൽപ്പ കാലം വളരെ കുറവാണ്. ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന കാലം വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ എന്താണ്, ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം ശേഷി വരുന്ന അതുവരെയുള്ള കാലം. അത് 10-15 വർഷം പോയി, വിവേകമില്ലാതെ ബാല്യ കൗമാര അങ്ങളെല്ലാം പോയി. അപ്പൊ അത് നമുക്ക് കാലമായിട്ട് എടുക്കാൻ പറ്റത്തില്ല, പുരുഷായുസിന്റെ ഒരു ഭാഗമായി എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ബാക്കിയുള്ള സമയത്തിൽ നമുക്ക് പകുതി സമയം ഉറക്കത്തിലങ്ങ് പോകുന്നു, പിന്നെ പകുതി സമയം ഉള്ളു ബാക്കിയുള്ള കാലത്ത്. അതിൽ തന്നെ പരദൂഷണം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നല്ലൊരു സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം ശാസ്ത്രം നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കുള്ളത് സമയം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. പരദൂഷണാദി കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പിന്നെ നമ്മൾ സമയം ചെലവഴിക്കുന്നത്. കാരണം ശാസ്ത്രത്തിന് അതീതരായി നമ്മൾ, പിന്നെ നമുക്കുള്ള പ്രവൃത്തി ഇതൊക്കെയാണ്. അപ്പൊ അതിന് പോയി പകുതി സമയം. പിന്നെ ഉള്ളത് പകലിൽ ഉള്ള പകുതി സമയമാണ്. അതിൽ അന്നപാനാദി കാര്യങ്ങൾക്ക് വേണ്ടി പോയി ഒരു നല്ലൊരു സമയം അതിനുവേണ്ടി ചെലവാക്കുന്നു. ആഹാരം ഉണ്ടാക്കാനും കഴിക്കാനും മറ്റു പ്രവൃത്തികൾക്കും വേണ്ടി അവിടെയും പിന്നെ ഇതിന് സമയമില്ല. സ്വൽപ്പസ്ഥകാല എന്ന് പറയും. പിന്നെ ഒരു ദിവസം എത്ര സമയം കിട്ടുന്നത്, അതും കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വാക്സിനും പോയ ഒരു 10-60 വയസ്സ് വരെ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിയും ഇന്ദ്രിയും ഒക്കെ ക്ഷീണിക്കുന്നു. പിന്നെ അവിടെ വിചാരമൊന്നും ഏകാഗ്രമാകത്തില്ല, വിചാരത്തിന് പൂർവാഗ്ര ബന്ധം കിട്ടത്തില്ല, ഇന്ദ്രിയങ്ങളെല്ലാം ക്ഷീണിക്കുന്നു. അപ്പൊ അതിനുശേഷമുള്ള കാലം നോക്കിപ്പോഴേ തന്നെ ഡിസ്മിസ് ചെയ്യാം. പിന്നെ ഇതിനിടയ്ക്ക് വരുന്ന വളരെ ചുരുങ്ങിയ സമയമാണ് ഇതിനെന്തെങ്കിലും കിട്ടുന്നത്. ആണ് സ്വൽപ്പസ്ഥകാല ബഹുവശ വിഘ്നം. അതിന്റെ ഇടയ്ക്ക് തന്നെ വിഘ്നങ്ങൾ വരും, രോഗം പലതരത്തിലുള്ള വിഘ്നങ്ങൾ വരുന്നു. മാനസികമായ വിക്ഷേപങ്ങൾ വിഘ്നമായി വരുന്നു. രാഗദ്വേഷാദികളുണ്ട്, ശത്രുദോഷം ഉണ്ടൊക്കെ വരുന്ന അന്ധകരണത്തിന്റെ അസ്വാസ്ഥ്യങ്ങൾ ഇതെല്ലാം മനസ്സിന് ഏകാഗ്രത കൊടുക്കുന്നുണ്ട്. അപ്പൊ എവിടെയാ വിചാരത്തിന് എവിടെയാ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ സാരഭൂതം എന്താണ് ശാസ്ത്രത്തിന്റെ താല്പര്യം, തതുപാസിതവ്യം, അതിനെ ഗ്രഹിക്കണം, സ്വീകരിക്കണം എന്നാണ് ശാസ്ത്രത്തിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കാണാതെ പഠിച്ചത് കൊണ്ടൊന്നും മോക്ഷം കിട്ടുമെന്നൊന്നും ഒരു ശാസ്ത്രത്തിനും പറയുന്നില്ല. ഒരു പക്ഷേ മോശം കിട്ടിയില്ലെങ്കിൽ കാണാതെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്, അത് നല്ലതാണ്. കാരണം അടുത്ത ജന്മത്തിലേക്ക് ഉപകരിക്കും. ഈ ജന്മത്തിൽ അല്ലെങ്കിലും ഈ ഒരു സംസ്കാരം കാണും അടുത്ത ജന്മത്തിൽ, അങ്ങനെ ഉപകാരപ്പെടും. അതുകൊണ്ട് അതിന്റെ സാരത്തെ ഗ്രഹിക്കണം, സാരഗ്രാഹിയായിരിക്കുക എന്നാണ്. ഹംസോ യഥാ ക്ഷീരമിവ അമ്പുമിഷ്ടം, എങ്ങനെയാണോ ഹംസം പാലിൽ നിന്ന് വെള്ളത്തെ വേർതിരിക്കുന്നത്, അതുപോലെ ആ സാരത്തെ ഗ്രഹിക്കുന്നത് ഓരോരുത്തരുടെ കഴിവനുസരിച്ചാണ്. ചിലർക്ക് കൂടുതൽ സാരത്തെ ഗ്രഹിക്കാൻ പറ്റും, ചിലർക്ക് കുറച്ചേ കഴിയത്തുള്ളൂ. അതിനുവേണ്ടിയിട്ടാണ് ഈ പ്രകടന ഗ്രന്ഥങ്ങളെല്ലാം ആചാര്യന്മാർ എഴുതിയത്. വിവേക ചൂടാമണി, ആത്മബോധം, തത്വബോധം പോലുള്ള ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ എഴുതി അതിന്റെ സാരത്തെ നമുക്ക് ഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വിപുലമായ ശാസ്ത്രങ്ങളിൽ നിന്നും വളരെ ബുദ്ധിമാന്മാർ, പണ്ഡിതന്മാർ, മേധാവി, പുരുഷു, വിദ്വാൻ, ഊഹാപോഹ വിചക്ഷണന്മാരായിട്ടുള്ളവർ ഗ്രഹിക്കുന്നതിന്റെ ഒരു സാര താല്പര്യത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലഘു ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് സാരത്തെ ഗ്രഹിക്കുക, ശാസ്ത്രം മുഴുവൻ അധ്യയനം ചെയ്യണമെന്ന് പറയുന്നില്ല. അത് വ്യക്തികൾക്കനുസരിച്ച് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, വ്യക്തികളുടെ യോഗ്യത അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ നിന്ദിക്കരുത്, നിഷേധിക്കരുത്, നമുക്ക് കഴിയില്ല. അതുകൊണ്ട് മുന്തിരിങ്ങ കുറുക്കന് പുളിക്കും എന്ന് പറഞ്ഞത് പോലെ ഇത് അസംബന്ധമാണ്, ഇതൊന്നും ഇല്ല. അത് പിന്നെ മഹാപുരുഷന്മാരുടെ ജീവിതത്തെ നമ്മൾ ഇതുമായിട്ട് ബന്ധിപ്പിക്കരുത്. രമണ മഹർഷി ബ്രഹ്മസൂത്രം പഠിച്ചിട്ടാണോ ജ്ഞാനിയായത് എന്നൊന്നും ചോദിക്കരുത്. പറഞ്ഞല്ലോ അവരുടെ ജീവിതം എന്ന് പറയുന്നത് അത് ദുർലഭമാണ്, അത്തരമുള്ള ജന്മം കിട്ടിയത്. എന്തായാലും നമ്മുടെ ഇതുവരെയുള്ള ജന്മത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും നമ്മളാരും രമണ മഹർഷി അല്ല എന്നുള്ള മനസ്സിലായിരിക്കും. സ്വയം അത്രയെങ്കിലുമുള്ള ഒരു അറിവ് ഇതുവരെ ജനിച്ച് ജീവിച്ചതിൽ നിന്ന് അത്ര ഒരു തിരിച്ചറിവ് വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടായിരിക്കും. കാരണം അതല്ല എന്നുള്ളതെങ്കിലും മനസ്സിലായിരിക്കും. ആളുകൾ തന്നെ ധാരാളം മതി ഇതിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ നമസ്കരിക്കുന്നു. അവർക്ക് ഒരു ശാസ്ത്രം ഒന്നും ഉപദേശിക്കുന്നില്ല, അവരുടെ ഉപദേശം ആണ് ശാസ്ത്രം. അപ്പോ അത് ശാസ്ത്രത്തിന്റെ വിഷയമല്ല. ശാസ്ത്രം അവർക്ക് പ്രമാണമല്ല, ശാസ്ത്രത്തിന് അവര് പ്രമാണമാണ്. അങ്ങനെയുള്ള മഹാപുരുഷന്മാർ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ അവരെ നമസ്കരിക്കുന്നു. അവരോടൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ, ഇനിയൊന്നും പറയാനും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അല്ലാത്തവർക്ക് ഈ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ടത് ആവശ്യമാണ്. അതായത് ഈ ചോദ്യത്തിൽ അങ്ങനെ ഒരു താല്പര്യം വയ്ക്കുന്ന തൃണ അതീതമാണ് വേദം അല്ലെങ്കിൽ ഗീത. അതുകൊണ്ട് ഞാൻ ഗീത പഠിക്കണോ ഗീതയെ ഉപേക്ഷിക്കണോ എന്നുള്ള ഒരു ചിന്ത വേണ്ട. ഗീത പഠിക്കുന്നതാണ് ഉപേക്ഷിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ മറ്റു പലതും പഠിക്കും. അത് ദോഷമായി വരും. ആശ്രമത്തിനും ദോഷമാണ്, കൂടെ താമസിക്കുന്നവർക്കും ദോഷമായി വരും. അതുകൊണ്ട് അതിന് തയ്യാറാകണ്ട എന്നാണ് അടുത്ത ചോദ്യം. ഇതാണ്, എല്ലാം മനസ്സിന്റെ ഭാവന മാത്രമാണെങ്കിൽ ഈ പ്രപഞ്ചവും മലയാളം ദേവീരിച്ചിരിച്ച് പഠിക്കുക. ഇത് മലയാളിയാണ് എഴുതിയെങ്കിൽ മലയാള ഭാഷയെ ക്രൂരമായി വധിച്ചിരിക്കുകയാണ്. അത് ചെയ്യരുത്. പെറ്റമ്മയ്ക്ക് തുല്യമാണ് മാതൃഭാഷ അല്ല. മലയാള ഭാഷ അറിയാത്ത വേറെ ഭാഷ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ദോഷമില്ല. അപ്പോ അക്ഷരം ശരിക്ക് പഠിക്കണം, അക്ഷരാഭ്യാസം വേണം. നമ്മളെ പണ്ട് ഒരാള് കൈ പിടിച്ച് ഹരീശ്വരീന്ന് എഴുതിച്ചിട്ടുണ്ട്. അയാളോട് കാണിക്കുന്ന അനീതിയാണിത്. ആദ്യത്തെ ഗുരു അതുകൊണ്ട് അക്ഷരം ശരിക്ക് പഠിക്കണം. ബ്രഹ്മജ്ഞാനിയായെന്ന് വിചാരിച്ച് അക്ഷരവിരോധം പാടില്ല, അതൊരിക്കലും പാടില്ല. നമ്മൾ പഠിക്കുന്ന ബ്രഹ്മസൂത്രം അക്ഷരം അറിയാൻ പാടില്ല എന്ന് വരരുത്. അക്ഷരം പഠിക്കണം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഇവിടെ സൗകര്യം ഉണ്ടെങ്കിൽ മതി. നമ്മളെ ബ്രഹ്മയോഗികളെല്ലാം ഹരീശ്വരി ഒന്ന് എഴുതി പഠിപ്പിക്കാനുള്ള ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. മലയാള അക്ഷരം അല്ലെങ്കിൽ അത് കഷ്ടമാണ്. പ്രപഞ്ചമല്ല, പ്രപഞ്ചമാണ്. പ്രപഞ്ചവും പ്രളയവും നശിക്കുന്നതും ഉണ്ടാകുന്നത് ഞാനൊരു വസ്തുത പറഞ്ഞാണ്. അക്ഷരത്തോട് നമുക്ക് വളരെ ബഹുമാനം വേണം. കഴിയുന്നതും മലയാള ചില അക്ഷരങ്ങളെല്ലാം കൃത്യമായി എഴുതി എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചിരിക്കണം. ബാക്കി പോട്ടെ, സംസ്കൃതമൊന്നും പഠിക്കണമെന്നില്ല. അതിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ പ്രപഞ്ചവും പ്രളയവും നശിക്കുന്നതും ഉണ്ടാകുന്നതും മനസ്സിന്റെ ഇതെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ ആരും ചോദ്യം ചോദിക്കുന്നില്ല. കാരണം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിൽ തന്നെ പേരെ തെറ്റുകളുണ്ടെന്ന് ഞാൻ പറയും എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇത് പറയാതിരുന്നാൽ ഇനി ഇതാരായി പറയുന്നത്? എല്ലാവരും ഇങ്ങനെ ദൈവം വിചാരിച്ച് പറയാതിരുന്നുകൊണ്ടാണ് ഇതുവരെ എത്തിയത്. അപ്പൊ ആരെങ്കിലും ഒരാളത് പറയണമല്ലോ. അതുകൊണ്ട് പറയുന്നതിൽ ആരും ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ഇതെന്ത് പറഞ്ഞില്ലെങ്കിൽ പണ്ടൊരു ആശ്രമത്തിൽ നിന്നൊരു ശിഷ്യൻ ഇറങ്ങിപ്പോകുമ്പോ ഗുരു തിരിച്ചു വിളിച്ചിട്ട് കർണത്തിന് രണ്ട് കല്ലുകൂടെ കൊടുത്തു വിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് എന്തിനെന്ന് ചോദിച്ചോ പറഞ്ഞ് പുറത്തു പോയി നിന്നെ ആരും തല്ലരുത്, അതുകൊണ്ടാണ് ഞാനിത് തന്നുവിടുന്നത് എന്ന് പറഞ്ഞതാണ്. പുറത്തു പോയി നിന്നെ ആരും തല്ലരുതെന്ന് പറഞ്ഞു. അതുപോലെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് അവസാന കാലം വരെ നമ്മളിത് അറിയാതെ പോകും. അതുകൊണ്ട് പറയുകയാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും പ്രളയവും നശിക്കുന്നതും ഉണ്ടാകുന്നതും മനസ്സിന്റെ ഭാവന മാത്രമല്ലേ യഥാർത്ഥത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ? ഇല്ല എന്നാണ്. പരമാർത്ഥത്തിൽ സൃഷ്ടി പ്രളയങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇത് പറയുന്ന അജാതവാദമാണ് എന്നുള്ളത് തന്നെയാണ് വേദാന്തത്തിന്റെ സിദ്ധാന്തം. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തിന്റെ മുഖ്യമായ സിദ്ധാന്തം, അതായത് ഇവിടെ ഇപ്പൊ പറഞ്ഞു ഈശ്വരൻ സൃഷ്ടിച്ചു, ഞാൻ നേരത്തെ തന്നെ ഇത് വളരെ വിശദീകരിച്ചാണ്. സൃഷ്ടി ദൃഷ്ടിയും അതിനനുസരിച്ചാണ് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നത് ദൃഷ്ടി സൃഷ്ടി. വേദാന്തത്തിലെ ചിന്താ രീതി അതിന് പ്രക്രിയ എന്ന് പറയും. ആ പ്രക്രിയയിൽ ഏത് വരുമ്പോഴും നമ്മൾ ഈ രണ്ട് ചിന്താഗതി ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തത്വത്തെ പ്രതിപാദനം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചിന്തിക്കാൻ. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തു വരുന്ന ആ രീതി അനുസരിച്ചല്ല. ഇവിടെ പറയുന്നത് ഈശ്വരൻ സൃഷ്ടിച്ചു, സൃഷ്ടിച്ച പ്രപഞ്ചത്തെ നമ്മൾ അറിയുന്നു, അനുഭവിക്കുന്നു. ഇവിടെ ഇപ്പൊ ഈ ചോദ്യം അങ്ങനെയല്ല. ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തെ, ആ പ്രപഞ്ചത്തെ അറിയുന്നവൻ അനുഭവിക്കുന്നവൻ സൃഷ്ടിക്കുന്നു, അവൻ അറിഞ്ഞ് അവൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ അവൻ അനുഭവിക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള മനസ്സിന്റെ ഭാവന മാത്രമാണ് ഇതാണ് അജാതവാദം. അത് നമ്മൾ അതിൽ പറയണം. കാരണം അജാതവാദത്തിന്റെ ചുരുക്കം ഇതാണ്, സൃഷ്ടി എന്ന് പറയുന്നത് സംഭവിക്കുന്നതിനുള്ള സാധ്യത ഇല്ല എന്നാണ്. അതിനവർ ചോദിക്കുന്ന ഒരു യുക്തി, പ്രപഞ്ചം എപ്പോ സൃഷ്ടമായി, എപ്പോ സൃഷ്ടിച്ചു? അതില്ലാതിരുന്ന സമയത്താണോ അതെ ഉണ്ടായ സമയത്താണോ അതിനെ സൃഷ്ടിച്ചത്? ഏത് സമയത്താണ് സൃഷ്ടിച്ചതെന്നാണ്? സൃഷ്ടിക്കുന്നെങ്കിൽ ഒരു കാലം വേണമല്ലോ. ഒരു ക്ഷണത്തെ എടുക്കുക, വർത്തമാന ക്ഷണത്തെ. ഈ ക്ഷണത്തിൽ നിങ്ങൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്നെങ്കിൽ ഈ ക്ഷണത്തിൽ ഉണ്ടായിരുന്ന പ്രപഞ്ചത്തെയാണോ സൃഷ്ടിച്ചത്? അതെ, ഇല്ലായിരുന്ന പ്രപഞ്ചത്തെയാണോ? ഈ ക്ഷണത്തിൽ ഉണ്ടായിരുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയണമെങ്കിൽ ഉണ്ടായിരുന്നതിന് പിന്നെ എന്തിനാ സൃഷ്ടിക്കുന്നത്? ഉണ്ടായിരുന്നതിനെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല, കാരണം ഉണ്ട്, അതിന് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അജാതവാദം എന്ന് പറയുന്നത്. ഈ ക്ഷണത്തിൽ ഇല്ലാതിരുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചാണോ? ഈ ക്ഷണത്തിൽ നിങ്ങൾ സൃഷ്ടി നടന്നു എന്ന് പറയുകയും ഈ ക്ഷണത്തിൽ ഇല്ലാതിരുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നെങ്കിൽ തന്റെ താല്പര്യം എന്താണ്? ഈ ക്ഷണത്തിൽ പ്രപഞ്ചം ഇല്ലായിരുന്നു, ഇതൊരു ലോജിക്. ഈ ക്ഷണത്തിൽ ഇല്ലാതിരുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഈ ക്ഷണത്തിൽ പ്രപഞ്ചം ഇല്ലെന്നല്ലേ വരുന്നത്? എന്നിട്ട് ഈ ക്ഷണത്തിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടന്നിട്ടില്ലെന്നാണ്. അപ്പൊ പൂർവ്വ ക്ഷണങ്ങളിൽ എവിടെയും സൃഷ്ടി നടന്നു എന്ന് പറയേണ്ടി വരും. അപ്പോ വർത്തമാന ക്ഷണത്തിൽ സൃഷ്ടി നടന്നിട്ടില്ല എന്നാണ്. ഉള്ള പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല, ഇല്ലാത്ത പ്രപഞ്ചത്തെയും സൃഷ്ടിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ സൃഷ്ടി നടന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് നാശവും. ഉള്ള പ്രപഞ്ചമാണോ നശിക്കുന്നത്, ഇല്ലാത്ത പ്രപഞ്ചമാണോ നശിക്കുന്നത്? ഈക്ഷണത്തെ എടുക്കുക, ഈക്ഷണത്തിൽ നാശം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഉണ്ടായിരുന്നതാണോ നശിച്ചത്? ഈക്ഷണത്തിൽ ഉണ്ടായിരുന്നതിന് എങ്ങനെ ഈക്ഷണത്തിൽ നശിക്കാൻ പറ്റും? അപ്പൊ ഉണ്ടായിരുന്നത് നശിക്കത്തില്ല. ഇല്ലാത്തതാണ് നശിച്ചെങ്കിൽ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നശിക്കുന്നത്? അപ്പൊ പൂർവക്ഷണത്തിന് അവിടെ നശിച്ചിരിക്കുന്നു. ഇതാണ് അജാതവാദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ലോജിക്, യുക്തി. ഉള്ളതിനെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല, ഇല്ലാത്തതിനെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല. ഉള്ളതിനെ നശിക്കാൻ ഒക്കത്തില്ല, ഇല്ലാത്തതിനെ നശിക്കാൻ ഒക്കത്തില്ല. അപ്പൊ പിന്നെ സൃഷ്ടിസ്ഥിതി അവിടെ നടന്നു, സൃഷ്ടിസ്ഥിതികൾ നടന്നിട്ടില്ല എന്നുള്ളതാണ്. പരമാർത്ഥത്തിൽ നടക്കുന്നില്ല. പിന്നെ ഈ കാണുന്നതൊക്കെയോ, ഇതൊക്കെ ഈ പറയുന്നത് പോലെ ഭാവന, കൽപ്പന, മായ മാത്രം, ഇതം സർവം. മാണ്ഡവ്യകാരികയിൽ പറയും ഇതുപോലെ എന്താണ്, കൽപ്പനയാണ്, ഭാവന മാത്രമാണ്. ഏതുപോലെ? സ്വപ്നം പോലെ. സ്വപ്നത്തിൽ ഒന്നും സൃഷ്ടിച്ചോ, അവിടെ എന്തെങ്കിലും നശിച്ചോ? ഒന്നും അവിടെ സൃഷ്ടിച്ചില്ല, ഒന്നും നശിച്ചില്ല. അത് തന്നെയാണ് ജാഗ്രത സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വപ്നവത് എന്ന് പറയും. ഇത് നമ്മൾ മുമ്പ് ഒന്ന് വിശദീകരിച്ചാണ്. അതുകൊണ്ട് പരമാർത്ഥത്തിൽ സൃഷ്ടിസ്ഥിതി നടക്കുന്നില്ല എന്നുള്ളതാണ് അജാതവാദം. ആ അതിലാണ് ആ ഒരു വിചാര രീതി അനുസരിച്ചല്ല നമ്മളിപ്പോ ബ്രഹ്മസൂത്രത്തിന് ഈ സൂത്രങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ചിന്താ രീതിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചർച്ച ഗുരുസ്മരണയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.ഓർഗ്. ഓം നമശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: പരമാത്മാവ് തന്നെയാണ് ഇവിടെ പ്രവേശിച്ചിരിക്കുന്ന സൃഷ്ടിയിൽ ജീവനായിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് അതാകാൻ വഴിയില്ല, അങ്ങനെ സംഭവിക്കത്തില്ല, പരമാത്മാവല്ല പ്രവേശിച്ചിരിക്കുന്നത് എന്ന അഭിപ്രായത്തിലൂടെ നിഷേധിക്കുകയാണ്. അന്യൈവ സംസാരി പരിച്ഛിന്നേഹ പ്രവിഷ്ഠ, പരമാത്മാവല്ല ഇവിടെ ഈ ശരീരത്തിലിരിക്കുന്നത്. അങ്ങനെ പരമാത്മാവാകും പരിച്ഛിന്നനായ ശരീരം കൊണ്ട് പരിമിതപ്പെട്ടിരിക്കുന്നു, മനസ്സുകൊണ്ട് പരിമിതപ്പെട്ടിരിക്കുന്നു. ജീവൻ ഇത് വേറെയാണ്. എന്നാ സ്വയം തദൈക്ഷത ഇത്യാരഭ്യ നാമരൂപ വ്യാകരവാണി തസ്യ പ്രവേശം വ്യാകരണ കർത്തൃത്വ ശ്രുതേഹി. ശ്രുതി വ്യക്തമായി പറയും, സ്വയം ദേവതാക്ഷത, ആ ദേവത സങ്കല്പിച്ചു പരമാത്മാവിനെ കുറിച്ച് പറയുന്നു. നാമരൂപ വ്യാകരണവാണി, നാമരൂപങ്ങളെല്ലാം പ്രകടമാക്കി ഇത് തസ്യായ പ്രവേശ വ്യാകരണ കർത്തൃത്വ ശ്രുതി. ഇതുകൊണ്ട് ആ പരമാത്മാവ് തന്നെ പ്രവേശിച്ചത്, അത് തന്നെയാണ് സങ്കല്പിച്ചത്, അത് തന്നെയാണ് ഇതിനെല്ലാം പ്രകടമാക്കിയത്. തഥാ തദ്ദേവാന് പ്രാവശ്യം, ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് ആ പരമാത്മാവിൽ പ്രവേശിച്ചു. സ ഏതമേവ സീമാനം വിദായി ഏതയാദ്വാര പ്രാബുദ്ധ്യത വേദരേത്തിൽ പറഞ്ഞു. ഈ സീമവിനെ പുലർന്നിട്ട് അത് തന്നെ ഇവിടെ സീമയെ പുലർന്നു എന്നുള്ളതെല്ലാം വെച്ചു. സ ഏവ അവൻ തന്നെ സൃഷ്ടിച്ചവൻ തന്നെയാണ് ഇതിൽ പ്രവേശിച്ചത്. സർവാണി രൂപാണി വിചിത്യ ധീരോ നാമാനി കുരുത്വ അഭിവദൻ. സർവാണി രൂപാണി വിചിത്യ പറയുന്നു, സർവരൂപങ്ങളെയും സൃഷ്ടിച്ചിട്ട് വിചിത്യ ധീരോ ആ സൃഷ്ടിച്ചവൻ നാമാനി കുരുത്വ അവയ്ക്കുള്ള നാമങ്ങളെ കൊടുത്ത് അഭിവദൻ അവയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് യഥാസ്ഥേ ഇവിടെ ഈ ശരീരത്തിലിരിക്കുന്നു. ത്വം കുമാര ഉദവ കുമാരി ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി പറയുന്നു. ത്വം കുമാര അസൃഷ്ടിച്ചവനെ കുറിച്ച് പറയാണ്, നീ തന്നെയാണ് കുമാരനായിരിക്കുന്നത്. ഉദവ കുമാരി നീ തന്നെയാണ് കുമാരിയായിരിക്കുന്നത്. അതേ നീ തന്നെ ജീർണ വൃദ്ധനാകുന്നു. ദണ്ഡേന വഞ്ചസി ആ നീ തന്നെ വൃദ്ധനായി വടിയൂന്നി നടക്കുന്നു. പുരസ്തക്രേ അധിപത ഈ തന്നെ തന്നെ അധിപതനായി അവൻ സൃഷ്ടിച്ചു. മനുഷ്യാദി രൂപത്തിൽ രൂപം രൂപം പ്രതിരൂപവും ബഭുവ ഓരോ രൂപത്തിലും അവൻ തന്നെയാണ് അതിൻ്റെ വാസ്തവ സ്വരൂപമായിരിക്കുന്നത്. ഇതീച്ച മന്ത്രവർണ്ണ എന്ന പരാതന്യ സിപ്രവേശ. അതുകൊണ്ട് ജീവൻ പരൻ ഒന്നാണെന്നുള്ളതിന് ധാരാളം ശ്രുതികളുണ്ട്. ശ്രുതിയാണല്ലോ മുഖ്യ പ്രമാണം. പരാതന്യസ്യ പ്രവേശ, അതുകൊണ്ട് പരമാത്മാവല്ലാതെ മറ്റൊന്നും അല്ല ഇവിടെ പ്രവേശിച്ചിരിക്കുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സിദ്ധാന്തമാണ് പരമാത്മാവാണ് ഓരോ ശരീരത്തിലും ഇരിക്കുന്നത്. മറിച്ച് അതല്ല എന്നുള്ളതിന് ധാരാളം അതിനടുത്ത് പറയുന്നു. പ്രവിഷ്ഠാനം ഇതരേതര ഭേദ പര അനേകത്വം വിധിച്ച് അങ്ങനെയാണെങ്കിൽ ആ പരൻ ഏകനല്ല അനേകനാണ് പറയുന്നത്. എന്തുകൊണ്ട് പ്രവിഷ്ഠാനം ഇതരേതര ഭേദ ഇവിടെ ആ പരൻ ഓരോ ശരീരത്തിലും പ്രവേശിച്ചു. അവിടെ ഒന്നും മറ്റൊന്നും വേറെയാണ്. മനുഷ്യന് തന്നെ പരസ്പരം ഭേദം, മനുഷ്യൻ വേറെ, മൃഗം വേറെ, പക്ഷി വേറെ, നാനാ ജീവജാലങ്ങൾ ഇതെല്ലാം പരസ്പര ഭിന്നങ്ങളാണ്. ഇതരേതര ഭേദം പരസ്പര ഭിന്നങ്ങളായതുകൊണ്ട് പര അനേകത്വം പരനും അനേകമായിരിക്കും. അനേകനായിരിക്കുന്ന പരൻ അനേകമായി തീർന്നു. ഏകൻ എങ്ങനെയാകും എന്നാണ്? ഏകനായിരുന്നെങ്കിൽ ഇവിടെ ഏകത്വം അനുഭവപ്പെട്ടണം. ഇവിടെ അതല്ല, പരസ്പര ഭേദമാണ്. ഞാൻ വേറെ, നീ വേറെ. അതുകൊണ്ട് ഈ ശരീരത്തിൽ പ്രവേശിച്ചത് പരനാണെന്ന് അംഗീകരിച്ചാലും പരൻ അനേകനാണ്. ഇവിടെ അനേകത്വം അനുഭവപ്പെടുന്നത് കൊണ്ട് അതും ശരിയെന്ന് ഏകോ ദേവ ബഹുധാ സന്നിവിഷ്ട ആ ഏകനായ ദേവനാണ്. ബഹുധാ സന്നിവിഷ്ട പലതായി പല രൂപത്തിൽ പല ശരീരങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഏകസൻ ബഹുധാ വിത്യചാര അവൻ ഒരുവനാണ്. എങ്കിലും അവൻ പലതായി ചരിക്കുന്നു, ചരിച്ചു പല രൂപത്തിൽ, പല മനുഷ്യനായി, പല മൃഗങ്ങളായി, പക്ഷിയായി, നാനാ ജീവജാലങ്ങളായി. ത്വം ഏകോസി ബഹു അനുപ്രവിഷ്ട നീ ഒരുവനാണ്. പലതിൽ പ്രവേശിച്ചിരിക്കുന്നെങ്കിലും നീ ഒരുവനാണ്. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ അവിടെയും പറയുന്നു ഏകോ ദേവ ഒരേ ഒരു ദേവൻ തന്നെയാണ്. സർവഭൂതേഷു ഗൂഢ സർവ പ്രാണികളിലും ഒളിഞ്ഞിരിക്കുന്നവൻ സൂക്ഷ്മമായി സ്ഥിതി ചെയ്യുന്നു. അവൻ സർവവ്യാപിയാണ്, സർവഭൂതങ്ങളുടെ അന്തരാത്മാവാണ് ഇത്യാദി ശ്രുതി. അതിനും ശ്രുതിയാണ് ഇവിടെ മുഖ്യമായും ആസ്തികന്മാരോട്. അതുകൊണ്ടാണ് ശ്രുതി എടുത്ത് പറയുന്നത്. ശ്രുതി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ശ്രുതി അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ഉറവച്ചു പറയുന്നു, നിഷേധിക്കാൻ വയ്യ. ശ്രുതി പ്രമാണത്തെ അടിസ്ഥാനമാക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ സർവശരീരങ്ങളിലും ഇരിക്കുന്നത് ഒരേ ഒരു പരമാത്മാവ് തന്നെ, ആ പരമാത്മാവ് തന്നെയാണ് ജഗത്തിനെ സൃഷ്ടിച്ചത്. ഇതിന് ധാരാളം വാക്യങ്ങളുണ്ട്. ഇത് ഈ ശ്രുതി എങ്ങനെ വന്നു? ഇത് ഓരോരുത്തർ കണ്ടെത്തിയ, ഇതിനെ വെളിപ്പെടുത്തിയാണ് ശ്രുതി. ഋഷിമാർ വെളിപ്പെടുത്തിയതാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, ആരാണ് സൃഷ്ടികർത്താവ്, എന്താണ് സൃഷ്ടി, ഈ സൃഷ്ടിയിൽ ഇരിക്കുന്ന ജീവൻ ആരാണ് എന്നവർ ചിന്തിച്ചു. അങ്ങനെ അവർ കണ്ടെത്തിയത് വെളിപ്പെടുത്തിയതാണ്. ആത്യന്തികമായി ശ്രുതി എന്ന് പറയുന്നത് ഋഷിമാരുടെ അനുഭവം തന്നെ. അതുകൊണ്ടാണോ അവിടെ എല്ലാം ഋഷിമാരുടെ പേരും വരുന്നത്? എല്ലാം ഋഷി പറഞ്ഞു, വാമദേവ ഋഷി പറഞ്ഞു, മറ്റു ഋഷി പറഞ്ഞു, യാജ്ഞവൽക്യം പറഞ്ഞു, അല്ലെങ്കിൽ യമൻ പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തരും പറയുന്നു. ഇവിടെ പറയുന്ന തത്വം അത് ഋഷിമാരുടെ അനുഭവമാണ്. അതുകൊണ്ടാണ് അതിന് പ്രമാണമായി അംഗീകരിക്കുന്നത്. അല്ലെങ്കിൽ ശ്രുതി എങ്ങനെ ഉള്ള അനുഭവം എന്നുള്ള നിലയ്ക്ക് ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു ഇതാണ് സത്യം ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ ആ ഉപദേശത്തെ സ്വീകരിക്കുക, ആ വഴിക്ക് സഞ്ചരിക്കാതാണ് സത്യത്തെ അറിയുന്നതിനുള്ള ഉപായം. അതുകൊണ്ട് സ്വഅനുഭവം എന്നുള്ള നിലയ്ക്ക് വെളിപ്പെടുത്തിയാണ്. ഇത് ചിലടത്ത് പറയും ശ്രുതി മനുഷ്യകൃതമല്ല എന്ന് പറയും. പിന്നെന്താണ്, അത് ഈശ്വരൻ വെളിപ്പെടുത്തിയതാണ്. അത് ശരിയാണ്, മനുഷ്യകൃതമല്ല. കാരണം മനുഷ്യൻ്റെ കർത്തൃത്വ ഭോക്തൃത്വാദി ബുദ്ധിയുള്ള ജീവന് ഇത്തരം തത്വങ്ങളൊന്നും വെളിപ്പെടത്തില്ല. ഈ തത്വം വെളിപ്പെടുമ്പോൾ ജീവൻ കർത്തൃത്വം അതുള്ളിടത്ത് ഇത് ഈ തത്വം ആത്മവിദ്യ പ്രകാശിക്കുന്നില്ലെന്നാണല്ലോ പറയുന്നത്. പരമാത്മവിദ്യ അങ്ങനെയുള്ള മനസ്സിൽ പ്രകാശിക്കില്ല. അതുകൊണ്ട് ജീവ കർത്തൃത്വമുണ്ട്. പുരാണങ്ങളും മറ്റും കൽപ്പനയിലൂടെ സൃഷ്ടിച്ചതുപോലെ കൽപ്പനയിലൂടെ സൃഷ്ടിച്ചാലോ പറയാ, അത് ഈശ്വര പ്രോക്തമാണെന്ന് പറയാം. അത് ശരിയാണ്. കാരണം ജീവന് സ്വയം കർത്തൃത്വമില്ല. കാരണം ആ കർത്തൃത്വ ഭോക്തൃത്വങ്ങളെല്ലാം നശിച്ചവൻ താൻ കർത്താവും ഭോക്താവുമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ താൻ അകർത്താവാണെന്ന് ആത്മബോധം ഉണ്ടാകത്തില്ല. ഭാഷകാരൻ എപ്പോഴും പറയും. അങ്ങനെ കർത്തൃത്വാദിയെ നശിച്ചവരും എൻ്റെ ഉള്ളിൽ ഇത് പ്രകാശിക്കണമെങ്കിൽ അതിന് ഈശ്വരീയമായൊരു നിയമം വേണം. അതുകൊണ്ട് പറയാം ഈശ്വരൻ വെളിപ്പെടുത്തിയതാണ്. അതൊക്കെ ഈശ്വര നിയമത്തിന് അധീനമാണ്, സൃഷ്ടികർത്താവിൻ്റെ നിയമത്തിന് അധീനമാണ്. ഈശ്വരപ്രോക്തം എന്നും പറയാം. ഈശ്വരപ്രോക്തമാണ്, പക്ഷേ ഋഷിയുടെ അനുഭവം ഈശ്വര ഇച്ഛ അനുസരിച്ച് ഋഷിക്ക് അത് അനുഭവപ്പെട്ടു എന്ന് പറയാം. രണ്ടിനെയും സമന്വയിപ്പിച്ച് അതുകൊണ്ടത് മനുഷ്യകർത്തൃകമല്ല, ഈശ്വരോക്തമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അവസാനം വന്ന് നിൽക്കുന്ന ഇവിടെ അത് ഋഷിയുടെ അനുഭവം എന്നാണ്. അതുകൊണ്ടാണ് അതിനിവിടെ ആവർത്തിക്കുന്നത്. ശ്രീ മറ്റൊരു ഋഷിയുടെ അനുഭവമാണെങ്കിൽ അതുകൊണ്ട് തനിക്കെന്താ പ്രയോജനം? ആ അനുഭവത്തെ ഉപദേശിക്കുന്നത് ആ അനുഭവത്തെ പിൻപറ്റി ആ അനുഭവത്തെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുള്ളത് അതിൻ്റെ ഉപായം മാർഗം അതേ. ഇതിന് പൂർവപക്ഷമുണ്ട്. ചിലർ പറയുന്നത് ഇത് അനുഭവമല്ല ശ്രുതി. വലിയ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. ശ്രുതി അനുഭവം എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? അത് വസ്തുസ്ഥിതി കഥനമാണ്. ഇന്നതിന്നതാണെന്നേ പറയുന്നു. പരമാത്മാവ് അത് സത്യദാനന്ദ സ്വരൂപമാണെന്ന് പറയുന്നു. അതൊരിക്കലും ഒരു അനുഭവമല്ല. എന്തുകൊണ്ട്? അത് അനുഭവാതീതമാണ്. പരമാത്മാവ് അനുഭവാതീതമാണ്. അപ്പോൾ പിന്നെ അത് ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ടിത് അനുഭവമല്ല. അങ്ങനെയുണ്ട് ചിന്താ. കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുമെങ്കിലും പൂർണ്ണമായും ശരിയല്ല. പിന്നെ അത് വസ്തുസ്ഥിതി കഥനമാണോ? ആ വസ്തുസ്ഥിതിയെക്കുറിച്ചുള്ള ജ്ഞാനമാർഗം ഉണ്ടായി, ഉണ്ടായില്ലേ അത് വെളിപ്പെടുത്താൻ പറ്റും. അതെങ്ങനെയോ ഉണ്ടായി, അല്ലാതെ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് വെളിപ്പെടുത്തുന്ന അറിവ് ഒരാൾക്കുണ്ടാകാതെ വെളിപ്പെടുത്താൻ ഒക്കത്തില്ല. അങ്ങനെ ഉണ്ടായതിനെയാണ് അനുഭവം എന്ന് പറയുന്നത്. അനുഭവ വിഷയമല്ലാത്ത എങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും? അനുഭവ വിഷയമല്ല എന്നാണ് അനുഭവം ഉണ്ടായത്. അങ്ങനെയാണ് അതിനെ വെളിപ്പെടുത്തിയത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാമല്ലോ. അനുഭവ വിഷയമാണെന്നല്ല, അത് അവിഷയമാണ്. അങ്ങനെ ഉണ്ടാകാം, അത് സ്വരൂപമാണ്. അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന അനുഭവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾ കരുതുന്നു ഇത് അനുഭവത്തിന് വിഷയമാക്കാം. ഋഷി പറയുന്നു അല്ല, എന്റെ അനുഭവത്തിന് അത് അനുഭവത്തിന് വിഷയമാകുന്ന ഒന്നല്ല എന്ന് തൻ്റെ നിശ്ചയം അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് സ്വാനുഭവമാണ്. പക്ഷെ അത് അനുഭവത്തിന് വിഷയമാണോ അനുഭവത്തിന് വിഷയമല്ലേ എന്നുള്ള സംശയമുള്ളവനോടാണ് ആ സംശയം കൂടാതെ വെളിപ്പെടുത്തുന്നത്. വിഷയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംശയമില്ല. അനുഭവത്തിന് വിഷയമാകാമോ അനുഭവത്തിന് വിഷയമാകാതിരിക്കാമോ ആ വസ്തുസ്ഥിതിയെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ ഋഷിക്ക് സംശയം, സംശയരഹിതമായ ജ്ഞാനം, അതിനാണ് അനുഭവം എന്ന് പറയുന്നത്. ഏതൊരു ജ്ഞാനത്തിലാണോ സംശയാദി ദോഷങ്ങളില്ലാത്ത, അതിൻ്റെ വസ്തുസ്ഥിതിയെക്കുറിച്ച് തന്നെ. എന്താണത്? മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള സംശയമില്ല. ഇത് മറ്റെന്തെങ്കിലുമാണോ, ഇത് വസ്ത്രമാണോ, മറ്റെന്തെങ്കിലുമാണോ, ഇത്ര സംശയങ്ങൾ, സംശയമില്ലാത്ത നിശ്ചയാത്മകമായ ജ്ഞാൻ, ഇതെന്നതാണ്, ഇതാണ് അനുഭവം എന്ന് പറയുന്നത്. അതുപോലെ ആത്മാവിനെ അവിഷയത്വേന അറിഞ്ഞാൽ മതി, അതിനെ വാച്യമായ അറിവിൻ്റെ ലക്ഷ്യമായി അറിഞ്ഞാൽ മതി. അതേതറിവായാലും ശരി, അത് സംശയം കൂടാതെ തന്നെ നിലനിൽക്കുന്നു, അതിനെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടത് അനുഭവ വിഷയമായാലേ അനുഭവമാകുന്നില്ല. അനുഭവ വിഷയമല്ലെങ്കിലും ഒന്ന് അനുഭവ വിഷയമല്ലാതെ തന്നെ അതാണ് അതിൻ്റെ വസ്തുസ്ഥിതി. അങ്ങനെ അത് വെളിപ്പെടുന്നു, അങ്ങനെ അതിനെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ശ്രുതിവാക്യങ്ങൾ അനുഭവമാണ്. ആ അനുഭവമായതുകൊണ്ട് അതിനെ കേൾക്കുന്നവനത് പ്രമാണമായിരിക്കും. എന്തുകൊണ്ട് പ്രമാണമാകുന്നു? അതിനത് വസ്തുസ്ഥിതി കത്തും, അതായത് സത്യകത്തും, സത്യമായിട്ടാണ് അതിനെ വെളിപ്പെടുത്തുന്നത്. താൻ പറയുന്നത് സത്യമാണ്, സത്യദാനന്ദം. സത്യത്തെ ഒരാൾ വെളിപ്പെടുത്തുമ്പോൾ കേൾക്കുന്നവനത് പ്രമാണമാണ്, അല്ലെങ്കിൽ പിന്നെ പ്രമാണം ഇതുപോലെ ശബ്ദത്തിന് അർത്ഥമില്ലാതെ വരും. അപ്പോൾ ആ ശബ്ദം പ്രമാണമായി തീരുന്നു. വാസ്തവത്തെ അറിയുന്നതിനുള്ള ഉപായങ്ങളെയാണ് പ്രമാണം എന്ന് പറയുന്നത്. ഇവിടെ പ്രമാണത്തെ സത്യത്തെ വെളിപ്പെടുത്തിയപ്പോൾ അത് സത്യകഥനമായതുകൊണ്ട് ആ വാക്യം പ്രമാണമായി. അതുകൊണ്ട് അതിൽ ശ്രദ്ധയുള്ളവൻ, ആസ്തികയുള്ളവൻ അത് കേൾക്കുന്നു, അതിനെ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ശ്രുതിയിൽ അത് അവസാനിക്കുന്നത്. ആസ്തികരെ സംബന്ധിച്ച് ശ്രുതി അത് പൂർണ്ണമായി ബോധ്യം വന്നു കഴിഞ്ഞു. ഋഷിയുടെ അനുഭവത്തിലൂടെ അത് സ്വാനുഭവമായി മാറുന്നു. മറ്റൊരാളിൻ്റെ അനുഭവത്തെ അനുസന്ധാനം ചെയ്തു കഴിഞ്ഞാൽ അത് സ്വാനുഭവമായി മാറും. ലൗകികമായ കാര്യങ്ങളിലും അങ്ങനെയാണ്. ഒരാൾ വളരെ ആസ്വദിച്ച് ലയിച്ചൊരു സംഗീതത്തെ ആലപിക്കുന്നു. അപ്പോൾ ആ സംഗീത ആലാപനം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ അനുഭവമാണ്. അതായത് അതിൽ ആ അനുഭവത്തിൽ മുഴുകിയാണ് അത് ആലോചിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു, അയാൾക്കത് ആനന്ദത്തെ കൊടുക്കുന്നു. അത് അതിൻ്റെ സ്വഭാവമാണ്, സംഗീതത്തിൻ്റെ സ്വഭാവമാണ് ആനന്ദത്തെ കൊടുക്കുക. ഒരാളതിനെ അതുപോലെ അനുസന്ധാനം ചെയ്യുന്നു, ശ്രവിക്കുന്നു. ശ്രവിച്ചു കഴിഞ്ഞാൽ ആ ശ്രോതാവിനും അതേ അനുഭവം തന്നെ ഉണ്ടാകും. സംഗീതം ആലപിക്കുന്ന ആളിന് ഏതൊരു സംഗീത അനുഭവമാണോ ഉള്ളത്, അത് ആലപിക്കാതെ തന്നെ സ്വയം തന്നിലും അതേ അനുഭവം ഉണ്ടാകും, അതേ ആനന്ദ അനുഭവം ഉണ്ടാകും. അതുപോലെ ഏതൊരു അനുഭവത്തെയും ഏകാഗ്രമായി പിന്തുടർന്നാൽ ആ വ്യക്തിയിലും അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഋഷിയുടെ അനുഭവത്തെ ശബ്ദത്തിലൂടെ പിന്തുടരുന്നു, അത് സ്വാനുഭവമായി മാറുന്നു. അതുകൊണ്ടാണ് ശ്രുതിയെ ഇവിടെ ഇങ്ങനെ ആവർത്തിക്കുന്നു. പലരും ചോദിക്കും എന്താ ശ്രുതി പറഞ്ഞിരിക്കുന്നത്, തനിക്കെന്താ പ്രയോജനം? അല്ലെങ്കിൽ ശ്രുതി പറഞ്ഞു എന്ന് വിചാരിച്ച് എങ്ങനെയാ സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കും. മറ്റു വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ച് അത് ശരിയാണ്. പഞ്ചസാരയെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും കേൾക്കുന്നൊരു മധുരം അനുഭവപ്പെടത്തില്ല. ആ പറയുന്നത് ശരിയാണ്. കാരണം അവിടെ അന്യമായ വിഷയം, ആ വിഷയനിഷ്ഠമായ ഒരു വർണ്ണനയാണ്. അത് ശ്രോതാവിന് വിശേഷിച്ച് ഫലമൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഇവിടെ ആത്മനിഷ്ഠമായ വർണ്ണനയാണ്. അത് വക്താവിന് ശ്രോതാവിന് രണ്ടല്ല, ഒന്ന്. താൻ കാണാത്ത പഞ്ചസാരയെ കുറിച്ച് വർണ്ണിച്ചു കഴിഞ്ഞാൽ തനിക്കിങ്ങനെ അതുപോലല്ല ഇത്. അതും പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ആത്മതത്വത്തെ ഇങ്ങനെ വർണ്ണിക്കുന്നതുകൊണ്ട് കേൾക്കുന്നവന് പ്രയോജനം ഉണ്ടാകത്തില്ല. ഉദാഹരണം പറയുന്നു പഞ്ചസാരയുടെ ഉദാഹരണം. അതുപോലെ അത് മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും അത് ശരിയും, വിഷയങ്ങളെ സംബന്ധിച്ച്. പക്ഷെ വിഷയെ സംബന്ധിച്ച് അത് ശരിയല്ല, അബദ്ധമാണ്. എന്തുകൊണ്ട്? ഇവിടെ വക്താവും ശ്രോതാവും ഒരേ തത്വമാണ്. വക്താവ് വിശദീകരിക്കുന്ന തന്റെ തത്വത്തെ കുറിച്ചല്ല, ശ്രോതാവിന്റെ കൂടെ തത്വത്തെ കുറിച്ചാണ്. മറ്റേ അങ്ങനെയല്ല, പാത്രത്തിലിരിക്കുന്ന പഞ്ചസാരയെ കുറിച്ചാണ് പറയുന്നത്. പറയുന്നവനും ആനന്ദത്തെ കൊടുക്കുന്നില്ല, കേൾക്കുന്നവനും ആനന്ദത്തെ കൊടുക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആത്മനിഷ്ഠനായിട്ടാണ് ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നത് ശ്രുതി ഋഷി. അപ്പൊ കേൾക്കുന്നവനും എന്താണ്? അതേ വസ്തു തന്നെ പറയുന്നത്. തന്റെ ആത്മാവിനെ കുറിച്ചോ തന്റെ സാക്ഷാത്കാരത്തെ കുറിച്ചോ അല്ല, അവിടെ താനൊന്നും തന്റെ ഇതൊന്നുമില്ല. സർവവ്യാപിയായിരിക്കുന്ന ആത്മതത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അവിടെ ഗുരുവെന്നോ ശിഷ്യനെന്നോ ഞാനെന്നോ നീ എന്നുള്ള ഭേദമില്ല. ആരാണോ അതിനനുസന്ധാനം ചെയ്യുന്നത് അവർക്ക് അതേ അനുഭവം തന്നെയാണ്. മറിച്ചൊരനുഭവത്തിന് വഴി. അതുകൊണ്ടാണ് തത്വമസി എന്നുള്ള ഉപദേശത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉപദേശം കൊണ്ട് എങ്ങനെ അനുഭവം ഉണ്ടാകുന്നു? ഇത് പഞ്ചസാര പോലെയാണ്, ഇതല്ല. അതുകൊണ്ട് ശ്രുതി ആവർത്തിക്കുന്നു, അനുഭവത്തെ വെളിപ്പെടുത്തുന്നു. ആ ശ്രോതാവ് അതിന് പാത്രമാണെങ്കിൽ അത് മതി, പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം, പിന്നെ മനനത്തിന്റെ ആവശ്യമില്ല. സഹൃത് ശ്രവണ എന്ന് പറഞ്ഞിരിക്കുന്നു, അതിന് പാത്രമല്ലെങ്കിൽ പിന്നെ മനനം ആവശ്യമായിരുന്നു. അതുകൊണ്ട് ശ്രുതിയിലൂടെ അതിനെ ബോധിപ്പിക്കുന്നു. പക്ഷെ ഒരാളത് ബോധിക്കണമെന്നില്ല, ബോധിക്കാതെ വന്നാൽ വീണ്ടും അയാളുടെ മനസ്സിന് വികല്പങ്ങൾ വരാം. അതാണ് അടുത്ത് വീണ്ടും ചോദിക്കുന്നത്. പ്രവേശിച്ചുപദ്ധതി ഈ വിഷയത്തെ കുറിച്ച് നമ്മളിനി കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ആ പരമാത്മാവ് തന്നെ പ്രവേശിക്കാമോ? ആ പരമാത്മാവ് ഇതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ പരമാത്മഭാവം നഷ്ടപ്പെടില്ലേ? ഇവിടെ പലതും ഉണ്ടാകത്തില്ലേ? ഇത്തരം കാര്യങ്ങൾ കുറിച്ചുള്ള ചർച്ച അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഒരു കാര്യം, സ്വഅനുഭവത്തിൽ നിന്നുകൊണ്ട് ഋഷി സംസാരിക്കുന്നത് ഋഷിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ കേൾക്കുന്നവൻ അവന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും അവകാശമുണ്ട്. മൗലിക അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രമിഷ്ഠാനം സംസാരിത്വ തദ്നന്യത്വ പരസ്യ സംസാരിത്വം ഇത് ചെയ്ത് അത് ആര് പ്രവേശിച്ചോ അത് എന്തോ ആയിക്കൊള്ളട്ടെ, അതാണ് പ്രവേശിച്ചു എന്ന് പറയുന്നത് സമ്മതിക്കുന്നു. ഈ ശരീരത്തിൽ അങ്ങനെ പ്രവേശിച്ച ഒരാൾ ഇരിപ്പുണ്ട്. പക്ഷേ സ്വഅനുഭവത്തെ നോക്കുക, താൻ ജനിക്കുന്നു, മരിക്കുന്നു, സുഖിക്കുന്നു, ദുഃഖിക്കുന്നു, ഇതിനെ വിട്ടൊരു അനുഭവമുണ്ട്. ഇതിൽ പ്രവേശിച്ചവൻ ആരാണോ അവൻ സംസാരിയാണ്, സംസാരിത്വ. ഇനി പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. ഇനി അനന്യത്വച്ച പരസ്യ, ഈ പരൻ ഒരാളിതിൽ പ്രവേശിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആ പ്രവേശിച്ചയാളും സംസാരിയായിരിക്കും. പറയുന്നതല്ല, അത് അസംസാരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ എങ്ങനെ ഈ സംസാരിത്വം വന്നു? നിങ്ങൾ പറയുന്നു ആ പരനാണ് ഇവിടെ പ്രവേശിച്ചത്, ഒരു മാറ്റമില്ല. എങ്കിൽ ആ പരൻ സംസാരിയാണ്, കാരണം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് സംസാരിയായിട്ടാണ്, മുക്തനായിട്ടല്ല. സംസാരിയാണ് ഇത് ചെയ്ത് പറയുന്നു, അത് ശരിയല്ല. അശ്വനായ അദ്യത്തെ ശ്രുതേഹേ യോ അശ്വനായ പിപാസേ ശോകം മോഹം ജരാ മൃത്യും അത്യേതി, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അവിടെയും ശ്രുതി തന്നെ ആലംബം. നിങ്ങളുടെ അനുഭവം ശരിയാണ്, പക്ഷെ ശ്രുതി എന്താ പറയുന്നത്? ഏതൊരുവരാണോ വിശപ്പ്, ദാഹം, മോഹം, ശോകം ഇതിനെല്ലാം അതിക്രമിച്ചിരിക്കുന്നവൻ എവിടെ? ഈ ശരീരത്തിൽ പ്രവേശിച്ച് അതിനെല്ലാം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ ശ്രുതി പറയുന്നു. അതും കേൾക്കണമെന്ന്. സ്വാനുഭവം കൊണ്ട് ഋഷിയുടെ അനുഭവത്തെ ബാധിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആദ്യം സ്വാനുഭവം പരമാർത്ഥമാണോ എന്ന് ചിന്തിക്കണം. സ്വാനുഭവം പരമാർത്ഥമാണെങ്കിൽ ഋഷിയുടെ അനുഭവത്തെ അതുകൊണ്ട് നിഷേധിക്കാം. പക്ഷേ മറിച്ചാണ്, ഋഷിയുടെ അനുഭവം പരമാർത്ഥമാണ്, സംശയാദി ദോഷശൂന്യമാണ്. തന്റെ അനുഭവത്തെ കുറിച്ച് അത് പറയാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല, ഞാൻ അജ്ഞനല്ല, എനിക്ക് യാതൊരു വിഭ്രാന്തിയില്ല, ഏതെങ്കിലും ഒരു ജീവന് പറയാൻ കഴിയുമോ? അപ്പൊ തന്റെ അനുഭവം സംശയാദി ദോഷങ്ങളോട് കൂടിയതാണെന്ന് സ്വയം മനസ്സിലാക്കുകയും അതുകൊണ്ട് ഋഷിയുടെ അനുഭവത്തെ നിഷേധിക്കുകയും ചെയ്ത അതങ്ങനെ ശരിയാവും. തന്റെ ദോഷദൂഷിതമായ ഈ അനുഭവം കൊണ്ട് ഋഷിയുടെ അനുഭവത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടത്? ഋഷിയുടെ അനുഭവം ഭ്രമശൂന്യമാണ്. അവിടെ എന്താ പറയുന്നത്? ആ പരൻ അസംസാരിയാണ്. അതുകൊണ്ടിപ്പോ തൽക്കാലം താൻ സംസാരിയാണെന്ന് അനുഭവിച്ചാൽ താൻ അസംസാരിയാണ് എന്നുള്ള ഋഷിയുടെ വചനത്തെ സ്വീകരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അസനായാതി അത്യേശ്രുതേഹേ പറയുന്നു, സുഖിത്വ ദുഃഖിത്വാദി ദർശന നേതി ചെയ്ത് ഒരാൾക്ക് സ്വാനുഭവമാണ് പ്രമാണം. അന്യൻ്റെ അനുഭവത്തെ എങ്ങനെ തനിക്ക് പ്രമാണമാക്കാൻ പറ്റും? സാറിന് ചോദിക്കും, പിന്നെ എന്തിനാ എനിക്ക് ഈ ബുദ്ധിയും അറിവും ഒക്കെ തന്നിരിക്കുന്നത്? ദൈവം തന്നെ തന്നു എന്നിരുന്നോട്ടെ, എന്തിനെല്ലാം തന്നിരിക്കുന്നു? ഇതെനിക്ക് പ്രമാണമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ടെന്താ പ്രയോജനം? ഇതനുഭവമാണ് സുഖിത്വ ദുഃഖിത്വവാദികൾ. അതുകൊണ്ട് ഞാൻ സുഖിയും ദുഃഖിയുമാണ്, ഞാൻ സംസാരിയല്ല എന്ന് എന്റെ അനുഭവത്തെ മുൻനിർത്തി ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും. തത്വജ്ഞാനിയനായിക്കോട്ടെ, തത്വജ്ഞാനിയോട് ഞാൻ പറയും, എനിക്ക് എൻ്റെ അനുഭവമാണ് പ്രമാണം, അതിനും വലുതാവുന്നുണ്ട്, ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നു. അതുകൊണ്ട് ശരിക്കും പറയാറുണ്ട്, എൻ്റെ അനുഭവം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരി, എൻ്റെ അനുഭവത്തെ ഞാൻ പറയുന്നു. നിങ്ങളുടെ അനുഭവം മറിച്ചായിരിക്കും, അത് നിങ്ങൾക്ക് ശരി, എനിക്കത് ശരിയല്ല. അതുപോലെ തന്നെ ഇവിടെ സംസാരിക്കുന്നു, മുട്ടാത്തർക്കം എന്ന് വിളിച്ചു, ഉത്തരം മുട്ടുമ്പോൾ മുട്ടാത്തർക്കം, എൻ്റെ അനുഭവം എനിക്ക് ശരി, അത് ഞാൻ പറയും. താനാരാ ചോദിക്കാൻ? സാർ നമ്മൾ പറയുന്ന പറയുന്നത് ശരി, നിന്റെ അനുഭവം എന്ന് പറയുന്നത് അംഗീകരിച്ചു. നിന്റെ അനുഭവം ശരി ശരി ഞാൻ പറയൂ എന്ന് പറയണമെങ്കിൽ നിന്റെ അനുഭവം ദോഷരഹിതമായിരിക്കണം. അതിനെക്കുറിച്ച് വിളിച്ചത് അനുഭവം അനുഭവം എന്ന് പറഞ്ഞപ്പോൾ അനുഭവം ദോഷരഹിതമാണ്. അനുഭവത്തിനെന്താ ദോഷം വരാം? അനുഭവം അനുഭവം തന്നെയല്ല. അനുഭവം രണ്ടു തരത്തിൽ വരാം, യഥാർത്ഥമായും വരാം അയഥാർത്ഥമായും വരാം, സത്യമായും വരാം അസത്യമായും വരാം. നിന്റെ അനുഭവം സത്യമാണോ എന്ന് ചോദിച്ചാൽ അത് ഉറപ്പില്ല, കാരണം എൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും അസത്യമായും വരാറുണ്ട്, എൻ്റെ സ്മൃതി അസത്യമാകാറുണ്ട്, അനുഭവം അസത്യമാകാറുണ്ട്, ഭാവനകൾ അസത്യമാകാറുണ്ട്, ഇതെല്ലാം അസത്യമാകാറുണ്ട്. അങ്ങനെ ചിലപ്പോൾ സത്യമാകാറുണ്ട്. അപ്പോൾ സത്യവും അസത്യവും മിശ്രമാണ് അനുഭവങ്ങൾ. അങ്ങനെ ഒന്നിനെ ആത്യന്തികമായി എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അപ്പോൾ നിന്റെ അനുഭവത്തിൽ നിനക്ക് ആത്യന്തികമായി സ്വീകരിക്കാമെന്നുള്ളതിന് വിവേകത്തെ, ഇന്നത് സത്യം ഇന്നത് അസത്യം എന്ന് വേർതിരിക്കുന്ന വിവേകം, ആ വിവേക ബുദ്ധിയെ സ്വീകരിക്കണം. ആ വിവേക ബുദ്ധിയെ സ്വീകരിക്കുമ്പോൾ ഇനി ചിന്തിക്കുക, നിന്റെ അനുഭവത്തിൽ സംശയാദി ദോഷങ്ങൾ മാറി, അതിനാണ് വിവേക ബുദ്ധി എന്ന് പറയുന്നത്. ആ അനുഭവം അത് ആണ് നിഷിപ്പെടുപ്പ്. എന്നാണ് ഇടത്ത് പറയുന്നത്, എന്താണ്? എന്നാ ലിപ്യതേ ലോക ദുഃഖേന ബാഹ്യ, എന്നാ ലിപ്യതേ അവന് ഈ ശരീര ചിതനായിരിക്കുന്ന ആത്മാവ് നലിപ്യതേ ലോകദുഃഖേന ലോകദുഃഖങ്ങളാൽ, എന്നുവെച്ചാൽ താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളാൽ, ജീവഭാവത്തിലിരിക്കുന്ന താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളാൽ നലിപ്യതേ, അത് സമ്മതിക്കുന്നുണ്ട്. ജീവഭാവത്തിലിരുന്നുള്ള ഈ അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളാൽ ബാഹ്യ അപരൻ ബന്ധിക്കപ്പെടുന്നില്ല, പരനെ ഇതൊന്നും ബാധിക്കുന്നില്ല, പരൻ ഇതിൽ നിന്ന് സ്വതന്ത്രനാണ് എന്ന് ശ്രുതി വെളിപ്പെടുത്തുന്നു. ആ പരമാത്മതത്വത്തെ, ആ പരൻ ഈ ശരീരത്തിലിരുന്നാലും ഈ അന്ധകരണസ്ഥമായ സുഖദുഃഖങ്ങളെ ഒന്നും അവനെ ബാധിക്കുന്നില്ല, അവൻ അതിൽ നിന്ന് മുക്തനാണ്. ഇതാണ് വിവേകജ്ഞാനം. അങ്ങനൊരു വിവേകജ്ഞാനം ഉണ്ടെങ്കിൽ അതാണല്ലോ ശരി, തൻ്റെ അനുഭവം ഉണ്ടല്ലോ, താൻ സുഖിയാണ് ദുഃഖിയാണ് എന്നുള്ള അനുഭവമല്ല. അപ്പോൾ അനുഭവത്തെ അതിൽ പിടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റത്തില്ല, വാശി പിടിക്കാൻ പറ്റത്തില്ല, ഇല്ല ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറില്ല, ഞാൻ സുഖിയും ദുഃഖിയുമാണ് എന്നൊരാൾക്ക് വാശി പിടിക്കാൻ ഒക്കത്തില്ല. അജ്ഞാനത്തിന് സംശയത്തിന് ഭ്രമത്തിലൊന്നും വാശി പിടിച്ച് നിൽക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെ യഥാർത്ഥ ജ്ഞാനം വന്നതിന് ബാധിക്കും. അപ്പോൾ അതിന് ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് വിചാരിച്ചാൽ ശരി, എൻ്റെ അനുഭവം ഏതായാലും ശരി, ഞാനത് പറയുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? യഥാർത്ഥ ജ്ഞാനം ഈ ജ്ഞാനത്തെ ബാധിച്ചു കളയും. യഥാർത്ഥ ജ്ഞാനം എന്താണ് ശ്രുതി പറയുന്നത്? എന്നാ ലോക ദുഃഖേന ബാഹ്യ പരൻ, അത് ഈ ദുഃഖങ്ങളാൽ ബന്ധിക്കുന്നില്ല, ഈ ദുഃഖങ്ങൾ അതിനെ സ്പർശിക്കുന്നില്ല, ഇത് പരമാർത്ഥ ജ്ഞാനമാണ്. തന്നെക്കുറിച്ച് അങ്ങനെ ഒരു പരമാർത്ഥ ജ്ഞാനം ഉണ്ടാകുമ്പോൾ പിന്നെ പഴയത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതിനെ നിഷേധിച്ചേ പറ്റും, അത് മാറിയേ പറ്റും. അത് മാറുന്നത് വരെ എന്തു പറയും? ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ സുഖിയാണ് ദുഃഖിയാണ്. അതിനടുത്ത് പറയുന്നു പ്രത്യക്ഷാദി വിരോധ ഐക്യമിരിച്ച് പറയുന്നു. ഇതെന്റെ അനുഭവമാണ് പ്രത്യക്ഷം. നിങ്ങൾ പറയുന്നത് ഋഷിയുടെ അനുഭവമാണ്. എന്റെ പ്രത്യക്ഷത്തിന് വിരുദ്ധമായിരിക്കുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമില്ല. കാരണം ഇപ്പോൾ യുക്തി നമ്മൾ പ്രയോഗിക്കുന്നത് പ്രത്യക്ഷത്തെ ആശ്രയിച്ചിട്ടാണ്. ഒരു തവണ തീയും പുകയും ഇരിക്കുന്നത് കണ്ടു മനസ്സിലാക്കി, പലതവണ കണ്ടിട്ട് അത് ഉറപ്പിച്ചെന്താണ്? തീയിൽ നിന്നാണ് പുകയുണ്ടാകുന്നത്, തീ ഉള്ളിടത്താണ് പുകയുണ്ടാകുന്നത്. അനുഭവമാണ് അവിടെ അതിനാധാരമായിരിക്കുന്നു. അത് ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് എവിടെയെങ്കിലും പോക കാണുമ്പോൾ അനുമാനിക്കുന്നു, അവിടെ യുക്തി പ്രയോഗിക്കുന്നു, ഇവിടെ എന്തായാലും തീ ഉണ്ടായിരിക്കും. അപ്പോൾ അനുഭവത്തെ പിന്തുടർന്നേ യുക്തിക്ക് നിൽക്കാൻ പറ്റും. അല്ലാത്ത യുക്തിയെ കുയുക്തി എന്ന് പറയും, അത് ശരിയായ യുക്തിയല്ല. യുക്തി ആഭാസം യുക്തി പോലെ തോന്നുന്നതാണ്. അതുപോലെ ഇവിടെ സ്വാനുഭവമാണ് സുഖദുഃഖങ്ങൾ സംസാരം, അതിനെ പിന്തുടർന്നേ യുക്തി നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് വെച്ചാൽ അതിനെ പിന്തുടർന്നേ മനനം നിലനിൽക്കത്തുള്ളൂ. നിങ്ങൾ പറയുന്നത് മനനത്തിന് യോഗ്യമല്ല, അസംസാരിയായ ആത്മാവ് നിങ്ങളുടെ അനുഭവമില്ല, പിന്നെ എങ്ങനെ അത് മനനം ചെയ്യും? തീർച്ചയായിട്ടും അനുഭവത്തെ തുടർന്ന് തന്നെയാണ് മനനം ചെയ്യുന്നത്. അനുഭവത്തെ പിന്തുടരാതെ മനനം സാധ്യമല്ല. അനുഭവത്തെ പിന്തുടരാതെ മനനം ചെയ്താൽ വലിയ അബദ്ധത്തിൽ ചെന്നോ, ഏത് വിഷയത്തിലായിരിക്കും. അനുഭവത്തെ മുൻനിർത്തി തന്നെ മനനം ചെയ്യും. അതുകൊണ്ടാണ് ആദ്യം പറയുന്ന ആദ്യ ശ്രവണം, അത് കഴിഞ്ഞ് മനനം പാടുള്ളൂ. ശ്രവിക്കാതെ മനനം ചെയ്യാൻ പാടില്ല, പരമാബദ്ധമായി പോകുന്നു. അതുകൊണ്ട് ശ്രവണം അനുഭവത്തെയാണ് കൊടുക്കുന്നത്, അതിനുവേണ്ടിയിട്ടാണ് ശ്രവണം. ശ്രവണം അനുഭവത്തെ കൊടുക്കുന്നു, ആ അനുഭവത്തെ മുൻനിർത്തിയിട്ടാണ് പിന്നീട് മനനം. ശ്രവണത്തിൽ നിന്ന് അനുഭവം ആയിക്കഴിഞ്ഞാൽ പിന്നെ മനനത്തിന്റെ ആവശ്യമുള്ളതുകൊണ്ട്, കാരണം അനുഭവം ഉള്ളിടത്താണ് ദോഷങ്ങൾ വരുന്നത്. മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്, അനുഭവം ഇല്ലാത്തടത്ത് ദോഷമില്ല. ശ്രവണത്തിൽ നിന്ന് അനുഭവം ഉണ്ടാവും, പക്ഷേ ദോഷയുക്തമായ അനുഭവം. അവിടെ മനനം എന്തിനാണ്? ദോഷങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മാത്രം. വേറെ രീതി പറഞ്ഞാൽ ശ്രവണത്തിലൂടെ ഏതൊരു തത്വത്തെയാണോ ഗ്രഹിച്ചത് അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് മനനം. ഗ്രഹിക്കാത്തതിനെങ്ങനെ വ്യക്തത ഉണ്ടാവും? അറിയാത്തതിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? കഴിയത്തില്ലല്ലോ. ഒരു വിഷയത്തെ നമുക്ക് അറിഞ്ഞാലേ ചിന്തിക്കാൻ പറ്റും. ചിന്തിക്കുന്നതുകൊണ്ട് വേറെ പ്രയോജനമാകാം, അറിഞ്ഞതിനപ്പുറമുള്ള പ്രയോജനങ്ങൾ വരാം, പക്ഷെ അറിയും. എൻ്റെ ഇവിടെ ആത്മതത്വത്തെ സംബന്ധിച്ചും അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ മനനം, അറിയാതെ അവിടെ തൻ്റെ അനുഭവത്തിൽ അപൂർണതയുണ്ട്. അത് ശരിയാണ്, പക്ഷേ ഇവിടെ ഋഷിയുടെ അനുഭവത്തിൽ അപൂർണതയില്ല, അത് പൂർണ്ണമാണ്. പിന്നെ അപൂർണത എവിടെ വന്നത്? അനുഭവത്തെ തന്നിലേക്ക് പകർന്നപ്പോൾ, അല്ലെങ്കിൽ ആ അനുഭവത്തെ താൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചപ്പോൾ അവിടെ അപൂർണത വന്നു. അല്ലേ, പാടുന്നവൻ്റെ അനുഭവം കേൾക്കുന്നവനുണ്ടാവണമെന്നില്ലല്ലോ, അതുണ്ടാവണമെന്നില്ല. യോഗ്യനാണെങ്കിൽ ഉണ്ടാകാം. അത് വാചസ്പതി മിശ്രൻ പറയും, സംഗീതത്തിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു. എന്റെ രാഗലയങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരാള് ശരിയായ സംഗീതത്തെ ആസ്വദിച്ചാൽ അയാൾക്ക് ശരിയായ ആനന്ദം ഉണ്ടാകത്തുള്ളൂ. അതിൽ നിന്ന് ഏതൊരു ആനന്ദമാണോ ലഭിക്കേണ്ടത് ആ ആനന്ദം അയാൾക്കുണ്ടാകും. അതിനെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തതിന്റെ മുമ്പിൽ ശരിഗമ പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, നിർത്തിയെങ്കിൽ വലിയ ആശ്വാസമായനെ, എനിക്ക് സന്തോഷമായനെ എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഋഷിയുടെ അനുഭവത്തെ പിന്തുടരുന്ന മാത്രമേ മനനം സാധ്യമാകൂ. മനനത്തെയാണ് യുക്തി എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? പ്രത്യക്ഷാദി വിരോധ, എന്റെ അനുഭവത്തിന് വിരോധമായതുകൊണ്ട് അയുക്തമാണ് പറഞ്ഞാൽ, നിന്റെ അനുഭവത്തെ അല്ല വിചാരം ചെയ്യേണ്ടത്. നമ്മുടെ അനുഭവം ഈ അനുഭവത്തെ വിചാരം ചെയ്തിട്ട് എന്ത് സാധിക്കും? വിവേകത്തെ പിന്തുടർന്ന് വിചാരം ചെയ്താലേ പ്രയോജനം വരും. ഏതെങ്കിലും ഒരു നിമിത്തത്തിൽ നിന്ന് ആ വിവേകം ഉള്ളിലുണ്ടാകും, അത് ശ്രവണത്തിൽ നിന്നുണ്ടാകാം. പുണ്യവാന്മാരാണെങ്കിൽ മറ്റെന്തെങ്കിലും നിമിത്തത്തിൽ നിന്നുണ്ടാകാം. ഉപനിഷത്തിലും മറ്റും പറയുന്നുണ്ട് എന്താണ്, ജനകന ജ്ഞാനമുണ്ടായി. ഇതൊരു യക്ഷൻ പറഞ്ഞു, പക്ഷികൾ പറഞ്ഞപ്പോൾ ഒരാൾക്ക് ഞാനുണ്ടായി, ഇങ്ങനെ പലതരത്തിൽ സംഭവിക്കാം. പക്ഷെ അതെല്ലാം ശ്രവണമാണ്. ഏതെങ്കിലും തരത്തിലാത്ത ശ്രവണം ഉണ്ടാകുന്നു. ആ ശ്രവണത്തിൽ നിന്നും ആ ശ്രവണത്തെ പിന്തുടർന്ന് മനനത്തിലൂടെ ആ അനുഭവത്തിന് വ്യക്തത വരണം എന്ന് പറയുമ്പോൾ, ഇന്ന് തൻ്റെ അനുഭവം ശ്രോതാവിൻ്റെ അനുഭവം ശരിയല്ല, നമ്മൾ പ്രത്യക്ഷം എന്ന് പറയും.

0: ഇതാണ് വലുത് എന്ന് പറയാതിരിക്കും.
1: എന്താണ് പ്രത്യക്ഷം? ഉപാധ്യാശ്രയജനിത ഉപാധിരന്ധകരണം തദാശ്രയത്വന ജനിതോ വിശേഷിത വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഉപാധി എന്ന് പറയുന്നത് ഈ മനസ്സ് തന്നെ, മനസ്സ് തന്നെയാണ്. അന്ധകരണമെന്നോ മനസ്സെന്നോ ബുദ്ധിയെന്നോ എന്ത് വേണമെന്നും പറയും, അതാണ് ഉപാധി. അതിനെ ആശ്രയിച്ച് വന്ന എന്താണ് ഇവിടെ പറയുന്നത്? ചിതാഭാസം, പ്രകാശം, പരമാത്മ സൂര്യന്റെ പ്രകാശം, ചിതാഭാസം എന്ന് പറയുന്നു. അവിടെ തദ്ഗത ദുഃഖാദി വിഷയം, അവിടെയുള്ള സുഖദുഃഖാദി ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നു. പ്രത്യക്ഷം എന്ന് പറയുന്നത് അതാണ്. പ്രത്യക്ഷത്തെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. പ്രത്യക്ഷം അത് വളരെ കേമമാണെന്ന് കരുതുന്ന ഒരുവൻ എന്താണ്, എങ്ങനെ ഈ പ്രത്യക്ഷാനുഭവം ഉണ്ടാകുന്നു, ആർക്കാണ് പ്രത്യക്ഷാനുഭവം ഉണ്ടാകുന്നത്? പ്രത്യക്ഷാനുഭവം ഉണ്ടാകുന്നത് ജീവന്, ആ ജീവനത്തിന് ഇവിടെ ചിതാഭാസൻ എന്ന് വേണമെങ്കിലും പറയാം. എന്ന് പറഞ്ഞാൽ ഭയക്കേണ്ട കാര്യമില്ല, അനുഭവിക്കുന്നവനെന്നർത്ഥം. ആരാണോ സുഹൃത്തുക്കളെ അനുഭവിക്കുന്നത് അതാരാ? ഞാൻ. അത് അറിയാം, ഞാൻ തന്നെയാണ്. എന്നെ ഞാൻ അറിയുന്നുണ്ട്, ഞാനെന്നുള്ള അനുഭവത്തിലൂടെ എന്നെ ഞാൻ വിഷയമാക്കുന്നു. അപ്പം ഞാനെന്നുള്ള അനുഭവത്തിലൂടെ വിഷയമാക്കുന്ന ഈ ഞാൻ ഇതാരാണ് പറയുന്നത്? ഈ അന്ധകരണവും ഈ ചത് പ്രതിബിംബവും കൂടിച്ചേർന്നിരിക്കുന്ന ഒന്നാണ്. വേറെ തരത്തിൽ പറയാം. കാരണം പ്രതിബിംബം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നിഷേധിച്ചതാണ്, പിന്നെയും പ്രതിബിംബം എന്തിനു കൊണ്ടുവന്നു.
2: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
3: Om Namah Shivaya.

ഇന്ദ്രോ മന്യതാനകാമാഹിതം വിഷ്ണുസഹസ്രം വർഷയേതാനുഭാഗേന്ദ്രേ വിഷ്ണുസ്തദ്വാരേഭാഭ്യനോ ചരഭാരിതാം വാഗേതാവച്ചാ വാഗേവശകം സത്യധരാ

ആരിതശ്യാമകുസമാഹരം ജനാമത്സപ്രാവേശകം സോമായോജേ സാരോഹിണീ പിങ്കലൈകഹാരേ ലോകം കൃത്വാ ക്ഷേത്രകൗശലാരത്രഭ

ഗണസമ്രക്ഷ്യുധാരാതയസ്തത്യാസ്താദശം ചിന്തരസമുദ്രമസന്ധവസ്രാവാഹപ്രജകാപുരുഹിർപുനർമാർഭാവിശതാദ്രൈരുഹിപ്രജകേന വസുധേരയ്യാസമദ്രഗതിപ്രജാവാൻ പുഷുമാൻ പ്രിയമാൻ ഭവതി ഗേഹം വേദതാഹാഗ്നേ സംഭയത്യ പുരസ്താഹ പ്രദേശ്യാന്തിസ്സംഗാൻ ജുഹുജാത്ഭാജക്

ർക്കം ലോകമേ ജൈനകം ദുവർഗം ലോകംഗമേ നിഹാമാർഗം ലോകംഗമേത്യാഹുവർഗമേനം ലോകംഗമഗതിലാമാജ്യോതിസ്പന്ദം ലോകംഗമേത്യാഹ ജ്യോതിസ്പന്ദമേവൈനം ലോകംഗമഗതിലാമാ

സ്വസ്തം മേധായ പ്രോക്ഷിതം ഗോപായന ആയനായ സ്വാഹ പ്രായണായ സ്വാഹോധാനായ സ്വാഹോദ്ധുതായ സ്വാഹ ദൂരാനായ സ്വാഹ ദൂരനായ സ്വാഹ പലായതായ സ്വാഹ പലായതായ

നേത്രേ നച വ്യോമഭൂമിർന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായുഃ ന വാ സപ്തധാതുർ ന വാ പഞ്ചകോശഃ ന വാക്പാണിപാദോ ന ചോപസ്ഥവായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമേ ദ്വേഷരാഗൗ നമേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമേ മൃത്യുശങ്കാം നമേ ജാതിഭേദഃ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മം ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന ബന്ധഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഓം. എല്ലാവർക്കും സഹജമായിട്ട് ഉള്ളിലെ ഒരു ദാഹമുണ്ട്, ഒരു ഇൻഎക്സ്പ്രസിബിൾ അർജ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നതും പണം സമ്പാദിക്കുന്നതും സുഖങ്ങളെ അനുഭവിക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ അതുകൊണ്ടാണ്. സുഖം വേണം, ദുഃഖം വരാൻ പാടില്ല. ഇതാണ് നമ്മളെ എല്ലാ പ്രവൃത്തിയുടെയും ഉദ്ദേശം. ഗർഭത്തുനിന്ന് ഒരു കുട്ടി പുറത്തു വരുമ്പോൾ ആദ്യം കരയുമ്പോൾ തന്നെ ഗർഭത്തിനകത്തുണ്ടായിരുന്ന ഒരു സുഖം എന്തോ പോയി. പാല് കുടിച്ചാൽ തൽക്കാലത്തേക്ക് ഉറങ്ങും, കുറച്ചു കഴിഞ്ഞാൽ ചിരിക്കും, പിന്നെയും കരയും. കുറച്ചു കഴിഞ്ഞാൽ കളിപ്പാട്ടം വേണമെന്ന് പറയും, കളിപ്പാട്ടം കൊണ്ടുവന്ന് കൊടുത്താൽ അതിലുള്ള മോഹം പോയി, കുറച്ച് കളിച്ചിട്ട് വലിച്ചെറിയും. നമ്മൾ അന്വേഷിക്കുന്ന സകല പദാർത്ഥങ്ങളുടെയും സ്വഭാവം ഇതാണ്. കിട്ടുന്നവരെ അത് കിട്ടണം എന്നുള്ള ആഗ്രഹം, കിട്ടുമ്പോൾ എന്തോ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ, കിട്ടിക്കഴിയുമ്പോൾ മാറ്റിവെച്ചു കുറച്ചു കഴിഞ്ഞാൽ. അപ്പൊ എന്തിലോ ഒരു അന്വേഷണമാണ്. നേതി നേതി നേതി തത് തത് ഇതി പ്രതീക്ഷ തത്ര ഗത്വാ നേതി നേതീതി അനുഭവ. അത് വേണം അത് വേണം എന്ന് പ്രതീക്ഷ, അവിടെ ചെന്ന് നോക്കുമ്പോ നേതി നേതീതി അനുഭവ. അതല്ല അതല്ല എന്നാണ്. ഇത് ജീവിതം മുഴുവൻ അനുസ്യൂതം നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. നേതി നേതി എന്ന് പറഞ്ഞൊരു പ്രോസസ്, ആർട്ടിഫിഷ്യൽ മെത്തേഡല്ല, നാച്ചുറലായിട്ട് നമ്മളുടെ ഉള്ളില് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനിച്ച മൊമെന്റ് മുതൽ നമ്മളിത് തുടങ്ങിയിട്ടുണ്ട്. ഇതല്ല, ഓരോന്നോരോന്നായി തള്ളി നീക്കുന്നു. എന്തിനെയോ അന്വേഷിക്കുകയാണ്. ബുദ്ധിയുള്ള ആളുകൾ പലരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിദുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നത് ഇതാണ്. മൈത്രേയനോട് ചെന്ന് ചോദിക്കുന്നു, ഞാൻ എന്റെ ജീവിതം കണ്ടു, എത്രയോ രാജാക്കന്മാരുടെ ജീവിതം കണ്ടു, ക്ഷത്രിയന്മാരുടെ ജീവിതം കണ്ടു. അവരും ഒക്കെ തന്നെ, അവർക്ക് ലോകത്തിലെ ഒരു സാധാരണ ഭിക്ഷുവാണെങ്കിൽ ഒരു പണക്കാരൻ കാറിൽ പോകുന്നത് കണ്ടാൽ കൊതിക്കും, അതുപോലെ വേണം എന്ന്. പക്ഷെ പണക്കാരുടെ കൂടെയും ഞാൻ ഇരുന്നു, പരമദരിദ്രനായിട്ടും ഇരുന്നു, ശൂദ്രകുലത്തിൽ ജനിച്ചു, അവരുടെ വംശം എങ്ങനെയാ എന്ന് എനിക്കറിയാം. ക്ഷത്രിയ ഹസ്തിനാപുര രാജാക്കന്മാരുടെ കൂടെ ജീവിച്ചു, അവരുടെയും കണ്ടു. ഇവരൊക്കെ ചെയ്യുന്നത് എന്താ? സുഖായ കർമാണി കരോതി ലോകഹാം നദൈഹി സുഖം വാ
അന്യദുപാരമം വാ വിന്ദേത ഭൂയഃ തതയേവ ദുഃഖം എതത്ര ഹേതു ഭഗവാൻ വദേന്നഹ. എനിക്ക് പിടികിട്ടിയില്ല, അങ്ങ് പറഞ്ഞു തരാന്ന്. എല്ലാവരും സുഖത്തിനായിട്ട് കർമ്മം ചെയ്യുന്നു. സുഖായ കർമാണി കരോതി ലോകഃ. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ഉദ്ദേശം അതാണ്. പക്ഷെ ന സുഖം വാ ഉപാരമം വാ, ഇയാൾക്ക് സുഖമോട്ടം ഉണ്ടാവുന്നില്ല, ആ കർമ്മത്തിൽ നിന്ന് റിട്ടയർമെന്റും ഉണ്ടാവണില്ല എന്നാണ്. ഒന്നിൽ ആ പ്രവൃത്തിയെ ഉപേക്ഷിക്കണം. പക്ഷെ ആ പ്രവൃത്തി തുടങ്ങിയപ്പോ എന്തായി? ഇല്ലേ, എല്ലാ പ്രവൃത്തിയും നോക്കിക്കൊള്ളാം. ഒരു ചീത്ത സ്വഭാവം എന്ന് നമ്മൾ പറയുന്നു, ഒരു സിഗരറ്റ് വലിക്കുക, സുഖത്തിന് വേണ്ടി തുടങ്ങണം. തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അതിൽ സുഖമില്ല, നിർത്തണം വിചാരിക്കണു, പറ്റണില്ല എന്നാണ്. അപ്പൊ ആ സുഖമോട്ട് കിട്ടണമില്ല, ഈ തുടങ്ങി വെച്ചത് നിർത്താനും പറ്റണില്ല എന്നാണ്. ഇപ്പൊ എല്ലാ കർമ്മങ്ങളുടെയും സ്വഭാവം അതാണ്, ഹാബിറ്റ് ഉണ്ടായി പോവും, അതൊട്ട് ഉപേക്ഷിക്കാനും വയ്യ, ഈ സുഖമോട്ട് കിട്ടണമില്ല. അപ്പൊ ആ സുഖത്തിനെ എവിടെ അന്വേഷിക്കും, എവിടെ തിരഞ്ഞു കണ്ടുപിടിക്കും, ഏത് സ്ഥലത്ത് അന്വേഷിക്കും? ഈ അന്വേഷണം അനുസ്യൂതം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, മനുഷ്യജന്മത്തിൽ പ്രത്യേകിച്ച് ഉണ്ട്. നമ്മൾ അന്വേഷിക്കുന്നു ആ സുഖത്തിനെ. അത് അന്വേഷിച്ചു വന്ന് ലോകത്തില് ഉള്ള സുഖങ്ങളൊക്കെ നമുക്ക് ലിമിറ്റഡ് ആണെന്ന് കാണുമ്പോഴാണ് ആ സുഖത്തിനെ വല്ല ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് സയൻസില് പല എക്യൂപ്മെന്റ്സും മെത്തേഡ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. ഈ ലോകത്തിലുള്ള സുഖത്തിന് അല്പമൊന്ന് വല്ലതും ഒക്കെ ചെയ്യാൻ സാധിക്കുമോ? സുഖക്കേട് വരുന്നു, സുഖക്കേട് ഗുണമാക്കാനായിട്ട് ഭേദം ചെയ്യാനായിട്ട് മരുന്ന്. ദുഃഖൌഷധം തഥപി ദുഃഖം. ആ മരുന്ന് ചിലപ്പോ വ്യാധിയെക്കാളും ഭയങ്കരമായിട്ട് തീരുന്നു. ഒന്നും ഫലിക്കുന്നില്ല. ഒരു ലിമിറ്റിന് മേലെ ഒരു പശുവിനെ കെട്ടിയിട്ടാൽ ആ കയറ് എത്ര നീളമുണ്ടോ അത്രയും നീളത്തിന് അതിനൊരു ഫ്രീഡമുണ്ട്. അതിന് മേലെ ഒരു ഫ്രീഡം ഇല്ല. അതിനകത്ത് കിടന്ന് ഇങ്ങനെ വട്ടം ചുറ്റാണ്. അത് ചുറ്റി ചുറ്റി ചുറ്റി അവസാനം എന്താവും? പശുക്കുട്ടിയുടെ കഴുത്ത് നല്ലവണ്ണം മുറുകിയിട്ട് അനങ്ങാൻ പറ്റാതാവും ആ കെട്ടില്. അപ്പൊ നമ്മളുടെ അന്വേഷണമൊക്കെ ലിമിറ്റഡ് സർക്കിളിലാണ്, പരിച്ഛിന്നമായ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള പ്രദക്ഷിണം. അപ്പൊ ഈ സുഖത്തിന് എവിടെ പോകും, എങ്ങനെ കണ്ടെത്തും എന്നുള്ള അന്വേഷണം, ആ അന്വേഷണം നമ്മളെ അവസാനം ലോകത്തിൽ ഉള്ള സുഖ ലിമിറ്റഡ് ആണെന്ന് കാണുന്നു, വൈദിക കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്നതും ലിമിറ്റഡ് ആണെന്ന് കാണുന്നു. അതും ഉദ്ദേശിക്കുന്നത് അല്ലെ, മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീപരമേശ്വര പ്രീത്യർത്ഥം ശ്രീനാരായണ പ്രീത്യർത്ഥം എന്തെങ്കിലും പറഞ്ഞിട്ട് കുടുംബ സൗഖ്യർത്ഥം വ്യാധി നിവാരണാർത്ഥം സത്സന്താന അഭിവൃദ്ധ്യർത്ഥം എല്ലാം പറയുന്നു. പക്ഷേ ഇതൊക്കെ കുറെ കഴിയുമ്പോൾ കാണാം, ഈ ചോദിച്ചു വാങ്ങിയതൊന്നും നമുക്ക് പ്രയോജനപ്പെടുന്നില്ല. നല്ല ആരോഗ്യമായി ജീവിച്ചാലും പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് പറയാൻ വയ്യ അവസാനമാകുമ്പോൾ. എന്തായാലും ശരീരം പോവാൻ പോകും. അപ്പൊ പൂർണ്ണ തൃപ്തി, പൂർണ്ണമായ ഒരു സന്തോഷം, എന്തിനോ വേണ്ടിയുള്ള ദാഹമുണ്ടല്ലോ, അതെങ്ങനെ തീരും, എവിടെ തീരും, എവിടെ അവസാനിക്കും? ഈ അന്വേഷണം ലോകത്തിൽ നിന്നും വേദത്തിൽ നിന്നും നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. എന്നുവെച്ചാൽ ശരീരത്തിന്റെയും ബുദ്ധിയുടെയും മനസ്സിന്റെയും ഒക്കെ മണ്ഡലം കടന്ന് ഒരു സത്യത്തിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ സത്യത്തിനെ ആദ്യം പുറത്തൊക്കെ അന്വേഷിച്ച് നടക്കും, പുറത്തെല്ലാം അന്വേഷിച്ച് നടന്ന് പിന്നെ നമുക്ക് ഒരു പിടിയും ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ ഭഗവാനെ പിടിക്കും, ഭഗവാനോട് ഭക്തി ചെയ്യും. ഭക്തി ചെയ്ത് ചിത്തം ശുദ്ധമാവുന്നു. ചിത്തം ശുദ്ധമാവുമ്പോൾ പിന്നെ നമ്മൾ അന്വേഷിക്കും, ഈ ഭഗവാൻ എവിടെയാണ്, ഭഗവാനെ എവിടെ കണ്ടെത്തും? ആ ഭഗവാൻ അവസാനം നമ്മളെ സത്യം ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു ജ്ഞാനകേന്ദ്രം, അതിനെ നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നു, അവിടെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു.
ആ ഗുരു എന്തു പറഞ്ഞു തരുന്നു? ഗുരുവിന്റെ പ്രയോജനം എന്താണ്? നമുക്ക് എന്തെങ്കിലും മന്ത്രം ഉപദേശിച്ചു തരുന്ന ഗുരുക്കന്മാരുണ്ടാവും, ശാസ്ത്രം പഠിപ്പിച്ചു തരുന്ന ഗുരുക്കന്മാരുണ്ടാവും, സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ അക്ഷരം പഠിപ്പിക്കുന്ന ആളും ഗുരുവാണ്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗുരു ആരാണ്? ശങ്കരാചാര്യസ്വാമികൾ ശതശ്ലോകി എന്ന് പറഞ്ഞ് ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അതിൽ ഗുരുവന്ദനം ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞു, ചിന്താമണി എന്നൊരു രത്നമുണ്ട്, ആ ചിന്താമണി രത്നം കൊണ്ട് എന്തിനെയെങ്കിലുമൊക്കെ സ്പർശിച്ചാൽ അത് സ്വർണമാവും. കിട്ടിയാ വേണ്ടില്ല എന്ന് തോന്നൂല്ലേ? അപകടമാവും. പിന്നെ ആചാര്യസ്വാമികൾ പറയുന്നു, ഈ ചിന്താമണി കൊണ്ട് എന്തിനെങ്കിലും സ്പർശിച്ചാൽ അത് സ്വർണമാവും. പക്ഷെ ചിന്താമണിക്ക് ഈ സ്പർശിക്കുന്ന വസ്തുവിനെ ചിന്താമണിയാക്കാനുള്ള ശക്തിയില്ല. സ്വർണമേ ആക്കുകയുള്ളൂ, ചിന്താമണിയാക്കില്ല. പക്ഷേ ഒരു ഗുരു താൻ സ്പർശിക്കുന്ന ജീവനെ താൻ തന്നെ ആക്കി തീർക്കുന്നു. താൻ സ്പർശിക്കുന്ന ജീവനെ താൻ തന്നെ ആക്കി തീർക്കുന്നു. തന്നിൽ നിന്ന് അന്യമല്ലാതെ, അതാണ് അനന്യപ്രോക്തെ ഗതിരത്ര നാസ്തി അണീയാൻ ഹി അതർക്യം അണുപ്രമാണാത്. ഈ പരമാത്മവിദ്യ ബ്രഹ്മവിദ്യ അണുവിനേക്കാളും അണു സൂക്ഷ്മത്തിനേക്കാളും സൂക്ഷ്മം. അത് അന്യനായിട്ട് നിന്ന് പറഞ്ഞു തരുന്ന ഒരു ആചാര്യൻ പറഞ്ഞാൽ ഫലിക്കില്ല എന്നാണ്. അനന്യനായിട്ട് എന്ന് വെച്ചാൽ ഈ കേൾക്കുന്ന ശിഷ്യനും പറയുന്ന ആളും രണ്ടായിട്ട് നിൽക്കാൻ പാടില്ല, രണ്ടും ഒന്ന്. പറയുന്ന ആള് സ്വയമേവ തന്റെ മുമ്പിലുള്ള ആളും ഞാനും ഒന്നാണെന്നുള്ള ഭാവം വരണം. ആ അനുഭവസ്ഥിതിയിൽ നിൽക്കുമ്പോ ഉപദേശിക്കൊന്നും വേണ്ട. ഈ പ്രഭാഷണമൊക്കെ ഒരു വ്യാജം അത്രേ ഉള്ളൂ. ഉപദേശിക്കൊന്നും വേണ്ട. യഥാർത്ഥത്തിൽ ആ ഐക്യം ഉണ്ടെങ്കിൽ ഒരേ ഒരു ദൃഷ്ടി, ഒരേ ഒരു നോട്ടം, ആ ദൃഷ്ടി മതി ഈ ആത്മവിദ്യ പ്രകാശിക്കാനായിട്ട്. വേറെ ഒന്നും വേണ്ട, ഒരു ദൃഷ്ടി. വാക്കുകൾ കൊണ്ടൊന്നും പറയേണ്ട എന്നാണ്. ദൃഷ്ടി കൊണ്ട് തന്നെ പൂർണ്ണാനുഭവം സിദ്ധിക്കും. അതിനെ ചക്ഷുർദീക്ഷ എന്ന് പറയും. ചക്ഷുർദീക്ഷ അവർ വോളണ്ടറി ആയിട്ട് എന്തെങ്കിലും ചെയ്യലല്ല. ഗുരു സ്വയമേവ താൻ ആത്മാവാണെന്നുള്ള അനുഭവദശയിൽ ഇരിക്കുന്നു. ഈ പോകുന്ന ശിഷ്യനോ അതിനു പക്വമായിട്ട് കർപ്പൂരം പോലെ, തീയുടെ അടുത്ത് ചെല്ലുമ്പോൾ കൊളുത്തിപ്പിടിക്കുന്ന കർപ്പൂരം പോലെ പക്വസ്ഥിതിയിലിരിക്കും. ആചാര്യന്റെ ദൃഷ്ടി അവിടെ വീണാൽ മതി, താൻ വേറെയല്ല, നിൽക്കുന്ന ആള് വേറെയല്ല. ആ കൃപാപ്രവാഹം ഒരു ക്ഷണത്തിൽ അനുഭവത്തിനെ ഉണ്ടാക്കും. ഈ അനുഭൂതിയുടെ സ്വരൂപം എന്താണ്? എന്തിനെയാണ് അനുഭവിക്കുന്നത്? എന്തിനെയാണ് കണ്ടെത്തുന്നത്? ആ പൂർണ്ണത്വം എങ്ങനെ ഉണ്ടായി? പൂർണ്ണത്തിനെ എവിടെ നിന്ന് കണ്ടുപിടിക്കണം, കൊണ്ടുവരണം? പൂർണ്ണത്തിനെ എവിടെ നിന്നും കൊണ്ടുവരണ്ട, നമ്മളുടെ സ്വരൂപം തന്നെ പൂർണ്ണമാണ്. വിനായക ചതുർത്ഥി, ഗണപതി ചതുർത്ഥിക്ക് കുഴക്കട്ട ഉണ്ടാക്കും, മോദകം. ഇവിടെ നിങ്ങള് എങ്ങനെ ഉണ്ടാക്കുന്നറിയില്ല. ഉള്ളിലുള്ളതിന് പൂർണ്ണം എന്നാണോ പറയുക നിങ്ങള്? ആണോ? അകത്തുള്ളത് പൂർണ്ണം, പുറമേക്ക് മാവ്. പുറമേക്ക് മാവ് കൊണ്ട് ചുറ്റി അകമേക്ക് പൂർണ്ണം വെച്ച് കുഴക്കട്ട ഉണ്ടാക്കും. ഗണപതി കയ്യിൽ വെച്ചുണ്ട്. ചതുർത്ഥിക്ക് ഞങ്ങളൊക്കെ ഈ കുഴക്കട്ട കിട്ടിയാൽ ആരും കാണാത്ത സ്ഥലത്ത് പോയി മാവ് കളഞ്ഞിട്ട് ഉള്ളിലുള്ളത് തിന്നും. കുട്ടികള്, ചെറിയ കുട്ടികളായിരിക്കുമ്പോ കുട്ടികളുടെ ബുദ്ധി വളരെ എന്താണ്, സ്ട്രെയിറ്റാണ്. അപ്പൊ തോന്നും, എന്തിനാ ഈ മെനക്കെട്ട് ഈ പൂർണ്ണത്തിന്റെ മേലെ ഈ മാവ് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കണത് എന്ന് തോന്നും. പക്ഷേ വലിയവർക്ക് വയസ്സാകുമ്പോ ജ്ഞാനമല്ല കൂടുന്നത്, അജ്ഞാനമാണ്. ആ പൂർണ്ണത്തിനെ തനിച്ച് തിന്നാൻ വയ്യ, അതിനെ മാവിലൂടെ ആസ്വദിക്കണം.
വാസ്തവത്തിൽ സ്വാദ് മാവിന്റെ ആണോ പൂർണത്തിന്റെ ആണോ? മാവ് തനിച്ച് ആരും തിന്നില്ല. നോക്കണം, മാവ് പൂർണം ആരും തനിച്ച് തിന്നും, മാവ് ആരും തനിച്ച് തിന്നില്ല. സ്വാദ് പൂർണത്തിന്റെയാണ്, പുറമേക്കുള്ള മാവിന്റെ അല്ല. പക്ഷെ ആ ഉപ്പുരസത്തിന് ഒരു സ്വാദ് വരുന്നത് അതിന് പുറകിലുള്ള പൂർണത്തിന്റെ സമ്പർക്കം കൊണ്ടാണ്. വയസ്സാവും തോറും നമുക്ക് പൂർണത്തിനെ മാവിലൂടെ ആസ്വദിക്കേണ്ടിയിരിക്കും. ചെറിയ കുട്ടികളാവുമ്പോ മാവിനെ കളഞ്ഞിട്ട് പൂർണത്തിനെ തിന്നും. ജ്ഞാനികൾ കുട്ടികളെ പോലെയാണ്, മാവിനെ കളഞ്ഞിട്ട് പൂർണത്തിനെ തിന്നും. വലുതാവുമ്പോ, വലുതാവുക എന്ന് വെച്ചാൽ അജ്ഞാനികളുടെ സ്വഭാവം എന്താ, ഇതൊക്കെ മാവാണേ, ഈ ശരീരം മാവ്, മനസ്സ് മാവ്, ശരീരമാവുന്ന അരി മാവില് മനസ്സാവുന്ന ഉപ്പ് ചേർത്തിട്ട് ഉള്ളിലുള്ള ആത്മാവിനെ ആസ്വദിക്കുകയാണ് ഇപ്പോ. അനുഭവിക്കുന്നതൊക്കെ ആത്മാവിനെ തന്നെയാണ്, അനുഭവം വേറെ ഒന്നും സാധ്യമല്ല. ഉള്ളിലുള്ള പൂർണത്തിനെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്, പക്ഷെ മാവിലൂടെ അനുഭവിക്കുന്നു. ജ്ഞാനികൾ മാവിനെ എടുത്തു മാറ്റിയിട്ട് പൂർണത്തിനെ അനുഭവിക്കുന്നു, പൂർണം മാത്രമായി അനുഭവിക്കുന്നു. അപ്പോ പൂർണാനുഭവം എന്ന് പറയുന്നത് നമുക്ക് സിദ്ധമാണ്. ഇപ്പോഴും നമുക്ക് പൂർണാനുഭവം ഉണ്ട്, പക്ഷെ പൂർണാനുഭവത്തിനെ ഈ മാവ് മറച്ചിരിക്കുന്നു. മാവിനെ എടുത്തു മാറ്റുക മാത്രമേ വേണ്ടൂ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു, സത്ത് ഒരിക്കലും മറയുന്നില്ല, അസത്ത് ഒരിക്കലും ഉണ്ടാവുന്നില്ല. പക്ഷേ അജ്ഞാനികൾക്ക് അസത്ത് ഉള്ളതുപോലെയും സത്ത് ഇല്ലാത്തതുപോലെയും ഒരു അജ്ഞാനം ഉള്ളതുകൊണ്ട് സത്തിനെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ആത്മാവ് ഒരിക്കലും മറയുന്നില്ല, ആത്മാവല്ലാത്ത വസ്തുക്കൾ ഒരിക്കലും ഉണ്ടാവണില്ല. പക്ഷേ അജ്ഞാനം കൊണ്ട് ഉള്ളത് കാണപ്പെടുന്നില്ല, ഇല്ലാത്തത് എപ്പോഴും കാണപ്പെടുന്നു. അതുകൊണ്ട് ഇല്ലാത്തതാണ് വാസ്തവം എന്നുള്ള ഭ്രമം ഉള്ളതുകൊണ്ട് ഉള്ളത് നമുക്ക് അനുഭവത്തിൽ വരണില്ല. അപ്പോ ഉള്ളതിനെ അനുഭവിക്കണമെങ്കിൽ എന്തു വേണം? അതിന്റെ മേലെ വീണിരിക്കുന്ന ഈ മാവെടുത്തു മാറ്റണം, മറ കളയണം. മറ കളഞ്ഞാൽ ഉള്ളത് തനിയെ ജ്വലിക്കും. നമ്മള് മണ്ണിനെ മാന്തിയാൽ, മണ്ണ് കുഴിച്ചെടുത്താൽ ഉള്ളിൽ എന്ത് കാണും? ഞാഞ്ഞൂളും പുഴുവും ഒക്കെ കാണും അല്ലേ? സാധാരണ തിരുമൂലർ എന്ന സിദ്ധൻ ഒരു പാട്ട് പാടി, പുഴുതീയെ തോണ്ടിനേൻ പൂഷണി പൂത്തത്. ഞാൻ മണ്ണ് മാന്തിയപ്പോ, മണ്ണെടുത്ത് പുറത്ത് കളഞ്ഞപ്പോ അതിനകത്ത് നല്ല ഇളവൻ വഴുതിരിങ്ങ ഉള്ളില് കിട്ടിയെന്നാണ്. നല്ല ഇളവൻ കിട്ടി, ഇളവനോ മത്തനോ എന്തു വേണമെങ്കിൽ വെച്ചോളാ. എന്താ അർത്ഥം എന്ന് വെച്ചാൽ, മണ്ണ് മാന്തിയപ്പോ മത്തൻ കിട്ടി, ഇളവൻ കിട്ടി എന്നല്ല അർത്ഥം. ഉള്ളിലുള്ള ഈ മറയൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ ശിവലിംഗം കണ്ടു എന്നാണ്. ശിവലിംഗം അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇളവനോ മത്തനെ പോലെ. സത്യത്തിനെ ഉള്ളിൽ കണ്ടു എന്നാണ്. പുഴുതിയെ തോണ്ടിനേൻ പൂഷണി പൂത്തത് എന്നാണ്. അപ്പോ നമ്മളുടെ ഈ പുഴുതി പൂഴി മാറ്റാം, സത്യം അല്ലാത്തതൊക്കെ എടുത്തു മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ നിർവാണ ഷഡ്കം. ഈ നിർവാണ ഷഡ്കം ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യസ്വാമികൾ നിർവാണ ദശകം എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട്. 10 ശ്ലോകം. ഗോവിന്ദ ഭഗവത് പാദരെ ആദ്യമായിട്ട് കണ്ടപ്പോ കൊച്ചുകുട്ടി, 8 വയസ്സായ ശങ്കരൻ ചൊല്ലിയതാണ് നിർവാണ ദശകം. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമ ഭൂമിർന്ന തേജോന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ഭൂമിർന്ന തേജോ ന ഭൂമിർന്ന തോയം ന തേജോ ന വായുഹു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ അനൈകാന്തികത്വാത് സുഷുപ്ത്യേക സിദ്ധസ്തദേകോവശിഷ്ട ശിവഃ കേവലോഹം

0: அதேகோ வசிஷ்ட சிவகேவலோகம். இது நிர்வாண தசகம். 8 வயசில் கோவிந்த பகவத் பாதர் சங்கராச்சாரியரே கொச்சு குட்டியாயிட்டு கண்டு காலடியில் நின்று மத்திய பிரதேசிலேக்கு நடந்து மத்திய பிரதேசில் நர்மதா நதியட தீரத்து வச்சு ஈ குட்டியோடு ചോദിച്ചു, குட்டி ஆரான, எவிடுன்னு வருது, எவடக்கு போகுது, கஸ்துவம் சிஷோ கசிய குதோசி கந்த. சாதாரண ஈ ചോദ്യം ഒന്നും ചോദിക്കാൻ പാടില്ലാന്നാണ്. എന്താന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കണ്ട ഇത്തരം ചോദ്യമേ ഉള്ളൂ അല്ലെ. ആരെങ്കിലുമൊക്കെ കണ്ടാൽ ആരാണ്, എവിടെയാ വീട്, എവിടുന്ന് വരുന്നു, ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ പിന്നീട് വർത്തമാനം വികസിച്ചുകൊണ്ടേ വരും. ഞാൻ പാലക്കാട് നിന്നാണ്. പാലക്കാടിലെ ഏത് ഗ്രാമം? നൊച്ചൂർ. നൊച്ചൂരിൽ എനിക്കൊരു വാദ്യാരെ അറിയുമല്ലോ. അവര് ഞങ്ങളുടെ സ്വന്തക്കാരുടെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിനുള്ള സമാധാനമൊക്കെ പോകും. ലൗകിക വർത്തമാനം അല്ലെ. നാരായണ ഗുരുസ്വാമികൾ രമണ മഹർഷിയെ കണ്ടു സ്കന്ദാശ്രമത്തില്, തിരുവണ്ണാമലയിൽ സ്കന്ദാശ്രമത്തില് വെച്ച് കണ്ടു. കാഞ്ചീപുരത്തിൽ വന്ന് അവിടുന്ന് ചില ശിഷ്യന്മാർ വിളിച്ചുകൊണ്ടുപോയി. സ്കന്ദാശ്രമത്തില് മഹർഷിയെ കാണാൻ ചെന്നപ്പോ ജനലിൽ കൂടെ അകമയ്ക്ക് നോക്കി. മഹർഷി അവിടെ ഗുരുസ്വാമികളെ കണ്ടു. ഗുരുസ്വാമി പുറത്തുനിന്ന് നോക്കി, രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ശിഷ്യന്മാർ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചു. നാരായണ ഗുരു പുറത്തിരുന്നു. ഊണ് കഴിക്കേണ്ട സമയമായപ്പോ രമണ മഹർഷി, ഊണ് കഴിക്കുകയല്ലേ എന്ന് മലയാളത്തിൽ ചോദിച്ചു. നാരായണ ഗുരു തമിഴിൽ, മഹർഷികൾ പ്രസാദം ചാപ്പിടലാം എന്ന് പറഞ്ഞു. നാരായണ ഗുരുസ്വാമികൾ തമിഴിൽ ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് തമിഴ് നല്ലവണ്ണം അറിയാം. തമിഴിൽ എഴുതിയിട്ടുണ്ട്, സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. മഹർഷികൾ പ്രസാദം ചാപ്പിടലാം. രണ്ടുപേരും ഊണ് കഴിച്ചു. നോക്കണം ആ സമദർശിത്വം, ഒന്നും മിണ്ടിയില്ല. എന്താ മിണ്ടാനുള്ളത്? പറയുകയാണെങ്കിൽ ബ്രഹ്മവിദ്യ പറയണം. രണ്ടുപേരും ജ്ഞാനികൾ എന്തു പറയണം? ഒന്നും മിണ്ടിയില്ല. നമ്മളെ സാധാരണ നമ്മളെക്കാളും ചെറിയ ആളുകൾ വന്നാൽ അവജ്ഞ ഉണ്ടാവും, വലിയ ആളുകൾ വന്നാൽ സംഭ്രമം ഉണ്ടാവും. അവര് വന്നു എങ്ങനെ നമ്മൾ വരവേൽക്കും, എങ്ങനെ അവരോട് വർത്തമാനം, യാതൊരു സംഭ്രമവും. മഹർഷി ഊണ് കഴിച്ചിട്ട് നടക്കാൻ പോകേണ്ട സമയമാണ്. നാരായണ ഗുരു അവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം നടക്കാൻ പോയി. ആ സമദർശിത്വം കണ്ട് നാരായണ ഗുരു 5 ശ്ലോകങ്ങൾ എഴുതി അവിടെ വെച്ച്, നിർവൃത്തി പഞ്ചകം എന്ന പേരിൽ. അതിൽ പറയുന്നു, ഒന്നും ചോദിക്കണില്ല. ഏത് നാട് എന്ന് ചോദിക്കണില്ല. എന്താ പേര് എന്ന് ചോദിക്കണില്ല. എവിടുന്ന് വരണു എന്ന് ചോദിക്കണില്ല. എന്താ ജാതി എന്ന് ചോദിക്കണില്ല. ഇത്തരം ചോദ്യങ്ങൾ ആര് ചോദിക്കുന്നില്ലയോ അയാൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ എന്നാണ്. കോനാമദേശ കാ ജാതി പ്രവൃത്തി കാ കിയദ്വയ ഇത്യാദി വാദോപരതി യസ്യ തസൈവ നിർവൃത്തി. ആര് ഇങ്ങനത്തെ ചോദ്യങ്ങൾ, എത്ര മക്കളുണ്ട്, എത്ര പേരക്കുട്ടികളുണ്ട്, എന്താ ജോലി, ആ ജോലിയിൽ എന്താണ് നിങ്ങൾക്ക് ശമ്പളം, ഇത്തരം ചോദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ അസ്തമിക്കുകയേയില്ല. ലൗകിക വർത്തമാനം വികസിച്ച് വികസിച്ച് വരും. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ആര് ചോദിക്കുന്നില്ലയോ തസീവ നിർവൃത്തി, അങ്ങനെയുള്ള ആൾക്കേ മനസ്സിന് ശാന്തി ഉണ്ടാവുകയുള്ളൂ എന്ന് മഹർഷിയുടെ ആ ചര്യ കണ്ടിട്ട്, ഇത്യാദി വാദോപരതം മഹാന്തം പ്രശാന്തഗംഭീര നിജസ്വഭാവം ശോണാചലേ ശ്രീരമണം നിരീക്ഷ പ്രോവാച നാരായണ സംയമീന്ദ്ര എന്ന അവസാന ഒരു ശ്ലോകം. ശോണാചലത്തിൽ രമണനെ കണ്ടപ്പോ ഇത്തരത്തിൽ യാതൊരു വാദവും കണ്ടില്ല എന്നാണ്. എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഊണ് കഴിച്ചു, യാതൊരു വിധത്തിലും വരിക പോവുക, കുറച്ചു ദിവസം കൂടി ഇരുന്നിട്ട് പോകൂ, അല്ലെങ്കിൽ എപ്പോ വന്നു, ഇത്തരത്തിൽ യാതൊരു വർത്തമാനവും ഇല്ല. പക്ഷേ ഗോവിന്ദ ഭഗവത് പാദര് ശങ്കരനെ കണ്ട ഉടനെ ചോദിച്ചത്, ആരാണ്, എവിടുന്ന് വരുന്നു, അച്ഛൻ ആരാണ്, കസ്ത്വം ശിശോ കസ്യ കുതോസി ഗന്ത കിം നാമതേ ത്വം കുതഹ ആഗതഹ അസി. ഹസ്താമലകനോട് ശങ്കരാചാര്യസ്വാമികൾ ഇതേ ചോദ്യം ചോദിച്ചു. ഏകദേശം ഇതേ അർത്ഥത്തിൽ ഗോവിന്ദ ഭഗവത് പാദരും ചോദിച്ചു, കസ്ത്വം ബാല, കുഞ്ഞേ നീ ആരാണ്, തന്നെ കാണുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നു, ആരാണ്, എവിടുന്ന് വരുന്നു. ഈ ചോദ്യമൊക്കെ ശരീരത്തിനെ കുറിച്ചാണെങ്കിൽ ആ ചോദ്യത്തിനും അർത്ഥമില്ല, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരത്തിനും അർത്ഥമില്ല. പക്ഷെ ഈ ചോദ്യത്തിന്റെ മർമ്മം കുട്ടിയെ ഉടനെ പിടിച്ചെടുത്തു. ചോദിച്ചത് ദേഹത്തിനെ കുറിച്ചല്ല, എന്നെക്കുറിച്ചാണ്. അപ്പൊ എന്നെക്കുറിച്ച് വേണം ഉത്തരം പറയാൻ. ദേഹത്തിനെ കുറിച്ച് ചോദിച്ചാൽ ദേഹത്തിന്റെ അഡ്രസ് കൊടുക്കാം. നീ ആരാണ്? നീ എവിടുന്ന് വരുന്നു? ഞാൻ ഈ ദേഹമല്ലല്ലോ. ന ഭൂമിർന തോയം ന തേജോ ന വായുഹു നഖം ന ഇന്ദ്രിയം ന തേഷാം സമൂഹ അനൈകാന്തികത്വാത് സുഷുപ്തിയേക സിദ്ധ തദേകോ വശിഷ്ട ശിവ കേവലോഹം. ഈ ശരീരം, ഭൂമി, വെള്ളം, അഗ്നി,
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃ ശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Chatu Sutri, Avasana Sutramanu. ഇതിനകത്ത് പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് ഗീത പറയുന്നുണ്ട്, ചോദ്യത്തിന് സംശയമുണ്ട്. ത്രിഗുണാത്മകം ആണ് വേദം. നിസ്ത്രീയുണ്യോ ഭവാർജുന എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. ശരി, ചോദ്യത്തിൽ സംശയിക്കേണ്ട ചോദ്യം ശരി തന്നെയാണ്. ശരിയെങ്കിൽ ദയവ് ചെയ്ത് വിശദീകരിക്കാമോ? ഇത് ശരിയാണ്, യാതൊരു സംശയവും വേണ്ട. ത്രിഗുണാത്മകമാണ് യോഗം. നിസ്ത്രീയുണ്യോ ഭവാർജുന, അത് ഗീതയിൽ മാത്രമല്ല വേദത്തിനും ഇത് തന്നെയാണ് പറയുന്നത്. വേദം ത്രിഗുണാത്മകമാണ്, ത്രിഗുണാതീതനായി തീർന്നു തന്നെയാണ് വേദത്തിലും പറയുന്നത്. ആ വേദത്തിന്റെ താല്പര്യമാണ് ഗീത. അതുകൊണ്ട് വേദത്തിന്റെ താല്പര്യത്തെ ഗീതി പറഞ്ഞേ ഉള്ളൂ. അത് ഇതിനകം നമ്മുടെ ബ്രഹ്മസൂത്രത്തിൽ പലതവണ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇത് ആവർത്തിക്കണം, ആവർത്തിച്ചാലേ ഉറക്കത്തുള്ളൂ. അതുകൊണ്ട് വീണ്ടും സംശയം വരുന്നു. കാരണം വേദത്തെ കുറിച്ച് തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. വേദം എന്ന് പറയുന്നത്, ഇതിന്റെ പൂർവ്വമീമാംസ പറയുന്നത് വേദം നിത്യമാണെന്നാണ്. ഒരു സൃഷ്ടി പ്രളയങ്ങളെ അംഗീകരിക്കുന്നില്ല. അനാദി അനന്തമായി സൃഷ്ടിയും പ്രളയവും നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. പക്ഷെ അദ്വൈതികളുടെ അഭിപ്രായം അനുസരിച്ച് ഇത് അനിത്യമാണ് എന്നാണ്. വേദം ഈ സൃഷ്ടിയുടെ, ഈ പ്രപഞ്ചം നശിക്കുമ്പോൾ പ്രളയകാലത്ത് വേദവും നശിക്കും. അത് കഴിഞ്ഞ് ഈ പ്രപഞ്ചത്തെ ഈശ്വര സൃഷ്ടിക്കുമ്പോൾ വേദത്തെ സൃഷ്ടിക്കുന്നു. അപ്പൊ വേദവും നിത്യമല്ല, അനിത്യമാണ്. വേദം എന്ന് പറയുന്നത് എന്താണ്? ത്രിഗുണാത്മകമാണ്, സൃഷ്ടിയുടെ ഭാഗമാണ്. കാരണം വേദത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, വേദത്തെയും ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അനായാസമായി വിശ്വസിക്കും. അത് വേദത്തെ മാത്രമല്ല, നിശ്വാസം പോലെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരൻ ഒരു നിശ്വാസം പോലെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് വേദത്തിൽ തന്നെ പറയുന്നത്. വേദത്തെ മാത്രമല്ല അങ്ങനെ സൃഷ്ടിച്ചു, അനായാസമായി സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരനും പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത് അനായാസമാണ്. സഹജമായ ശ്വാസോച്ഛ്വാസം പോലെ അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ വേദം പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ത്രിഗുണാത്മകമാണ്, പ്രപഞ്ചം ത്രിഗുണാത്മകമാണ്. ശബ്ദ രൂപത്തിലുള്ളതാണ് വേദം. അത് അർത്ഥത്തെ, അർത്ഥം അതിന്റെ പ്രതിപാദ്യമാണ്. ആ ശബ്ദവും ആ അർത്ഥവും എല്ലാം എന്താണ്? ത്രിഗുണമയമാണ്, ത്രിഗുണാത്മകമാണ്. അതുകൊണ്ട് അർജുനോടും നമ്മോടും എല്ലാം ഉപദേശിക്കുന്നു. എന്താണ് ത്രിഗുണാതീതനാകാൻ പറയുന്നു? അത് വേദത്തിന്റെ തന്നെ ഉപദേശമാണ്. ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, സർവോപനിഷത്തോ ഗാവോ. സർവോപനിഷത്തുകളും ഗോക്കളാണ്. ദുഗ്ധ ഗോപാലനന്ദന, ഗോപാലനന്ദനായ ശ്രീകൃഷ്ണ പരമാത്മാവാണ് അവിടുത്തെ പർവക്കാരൻ. പാർത്ഥോ വത്സ, പാർത്ഥനാണ് അവിടുത്തെ പശുക്കുട്ടി. അങ്ങനെ പാർത്ഥന നിമിത്തമാക്കി സർവ ലോകോപകാരാർത്ഥമായി ഉപദേശിച്ചതാണ് ഗീതാതത്വം. അത് ഉപനിഷത്തുകളുടെ സാരമാണ്. അതുകൊണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വത്തിൽ തന്നെയാണ് അവിടെ പറയുന്നത്. വേദം ത്രിഗുണാത്മകമായാണെന്ന് പറയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സംസാരത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നു. മുമ്പ് അത് നമ്മൾ വിശദീകരിച്ചാണ്. കർമ്മവും അതിന്റെ ഫലവുമാണ്. കർമ്മഫലമായി ജന്മം, ജന്മത്തിൽ സുഖദുഃഖാദികളെല്ലാം ഉണ്ടാകുന്നു. അപ്പൊ ഈ കർമ്മത്തെ പ്രതിപാദിക്കുന്നതാണ് വേദം. ത്രിഗുണമയ്യായിരിക്കുന്ന ഈ മായാകാര്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ ഈ സംസാരത്തെ അതിൽ ബോധിപ്പിക്കുന്നതുകൊണ്ട് അത് അതിനെ നിൽക്കരുത്, അതിന് മറികടന്ന് പോകണം എന്ന് പറയുന്നു. അതിൽ മോക്ഷപര്യന്തമുള്ള എല്ലാ കാര്യങ്ങളും, കർമ്മവും കർമ്മയോഗവും ഉപാസനകളും എല്ലാ അറിവുകളും എല്ലാം എന്താണ്? ഈ തൂണമയമാണ് എല്ലാ അറിവുകളും. മോക്ഷത്തെ പ്രാപിക്കുന്നവൻ ഇതിനെല്ലാം അതിക്രമിക്കുന്നു, ഇതിനെല്ലാം അതിജീവിക്കുന്നു. ആ തരത്തിൽ മുക്തി പര്യന്തമുള്ള സർവവും എല്ലാ സാധനകളും എല്ലാ അനുഷ്ഠാനങ്ങളും ഈ മായാകാര്യങ്ങളായതുകൊണ്ട് ഈ അനുഷ്ഠാനങ്ങളെല്ലാം ഇതിന് ആത്യന്തികമായി ഇതിനെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതിജീവിക്കുമ്പോൾ ഈ ഉപായങ്ങളെല്ലാം പിന്നീട് നിരുപയോഗങ്ങളായിത്തീരുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ശാസ്ത്രം അധ്യയനം ചെയ്യുന്നു. ആ ശാസ്ത്രം കൊണ്ട്, ശാസ്ത്ര അധ്യയനം കൊണ്ട്, ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ അതിനെ ആ പരമാത്മ തത്വത്തെ സാക്ഷാത്കരിക്കുക. സാക്ഷാത്കരിക്കുന്നതുവരെ ഇത് ഫലവത്തായില്ല. അവിജ്ഞാതെ പരേ തത്വി, ആ പരമതത്വത്തെ അറിയാതിരിക്കുന്നിടത്തോളം ഇത് നിഷ്ഫലം തന്നെ. അതുകൊണ്ട് ഇതിന്റെ ഫലത്തെ അത് കൊടുക്കാത്തിടത്തോളം കാലം ഇത് നിഷ്ഫലമായിരിക്കുന്നു. ശാസ്ത്രാധീതിത്വം നിഷ്ഫല, ശാസ്ത്രാധീന അത് നിഷ്ഫലമായിരിക്കുന്നു. ആ പരമ പദപ്രാപ്തിക്ക് ശേഷവും ഇത് പിന്നെ ഉപയോഗമില്ലാതിരിക്കുന്നു. വിജ്ഞാദേവി പരേ തത്വി, ആ പരമതത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രാധീതിത്വം നിഷ്ഫല, ശാസ്ത്രാധീന അത് നിഷ്ഫലമായിരിക്കുന്നു. ഒരു സാധന കൊണ്ട് ആ സാധ്യത്തെ പ്രാപിക്കാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പറയാം അത് നിഷ്ഫലമാണ്, ഫലത്തെ കൊടുത്തില്ല എന്ന് പറയാം. അതുകൊണ്ട് എന്ന് പറയുന്നു ഇതിന് ശാസ്ത്രത്തെ അതിക്രമിക്കുക, അതാണ് ശാസ്ത്രാധ്യയനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നു. ശാസ്ത്ര അതീതനായിത്തീരുക എന്നുള്ളതാണ്. ശാസ്ത്രത്തിൽ പറയുന്ന, ശാസ്ത്രം വെളിപ്പെടുത്തുന്ന ആ തത്വത്തെ സാക്ഷാത്കരിക്കുമ്പോൾ അവൻ ശാസ്ത്രത്തിന് അധീനനായിത്തീരുന്നു, പ്രമാണ പ്രമേയങ്ങൾക്കെല്ലാം ഉപരിയാവുന്നു. അതുകൊണ്ട് പറയുന്നുകൊണ്ടാണ് നീ ത്രിഗുണാതീതനായിത്തീരുക. പക്ഷെ അതിനുള്ള ഉപായം ഇവിടെ ശാസ്ത്രമാണ് എന്നുള്ളതാണ് എന്റെ പ്രാധാന്യം. ശാസ്ത്രത്തെ അതിക്രമിക്കുക എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തെ ഉൾക്കൊള്ളരുത് എന്നുള്ള അർത്ഥത്തെ ധരിച്ചുകളയത്, അവിടെ നമുക്ക് പിശക് പറ്റും. ശാസ്ത്രത്തെ ഉൾക്കൊണ്ടിട്ട് അതിനെ അതിക്രമിക്കുക എന്നുള്ളതാണ്. എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തിരിക്കുക എന്നാണ്. ധാന്യാർത്ഥി സ്വപ്രധാനമിവ ധാന്യാർത്ഥി തെരീ ശാസ്ത്രാണ് അശേഷത എന്ന് പറയുന്നു. ധാന്യത്തെ വേണമെന്നുള്ളവൻ ആ ധാന്യത്തെ എടുത്തിട്ട്, നെല്ലിനെ എടുത്തിട്ട് അതിന്റെ ഉമിയും പതിരും കളഞ്ഞിട്ട് അതിന്റെ അകത്തിരിക്കുന്നതിനെ എടുക്കുന്നു. അതുപോലെ ശാസ്ത്രത്തിലൂടെ, ശാസ്ത്രത്തിന്റെ അഭ്യാസത്തിലൂടെ, ശ്രവണമാന നിധ്യാസനങ്ങളിലൂടെ ആ പരമാത്മ

ശാസ്ത്രത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഗുരുവിനെ ഉപേക്ഷിക്കേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ അപകടം. ശാസ്ത്രത്തെ ഉപേക്ഷിക്കുന്നവൻ ഗുരുവിനെ ഉപേക്ഷിക്കുന്നു. ഗുരുനൈവ ശിഷ്യ, അയാൾ പിന്നെ ശിഷ്യനല്ല. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഉപദേശമാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ ശിഷ്യന്മാരെ ഈ തത്വത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി എഴുതിവെച്ചാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ആചാര്യസ്വാമികൾ. ഈ ശാസ്ത്രത്തിന്റെ അധ്യയനത്തിലൂടെ എത്രയോ പുണ്യാത്മാക്കൾ ഈ പരബ്രഹ്മ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതാണ് ഈ ശാസ്ത്രം ഒരു ഉദാഹരണമായി പറഞ്ഞത്. അതിനാധാരമായിരിക്കുന്ന ഈശ്വരൻ തന്നെ നിർദ്ദേശിച്ച ഉപനിഷത്ത്. ഇതിനെയൊക്കെ ഇപ്പൊ ഞാൻ ഉപേക്ഷിക്കുന്നു, ഉപേക്ഷിച്ചിട്ട് ഞാനൊരു ശുദ്ധപുരുഷനാകണോ? കാരണം അങ്ങനെ ചിന്തിക്കുന്നതിന് കാരണമുണ്ട്. കാരണം ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. അപ്പോ ഒരാശ്രമത്തിൽ കൊണ്ടൊരു ഒരാൾ ചെന്നൊരു ജിജ്ഞാസ സത്യാന്വേഷി അവിടെ ചെന്ന് ഗുരുവിനെ കണ്ട്, ഗുരുവിനെ കണ്ട് ഗുരു പറഞ്ഞ് ശരി ആശ്രമത്തിൽ നിൽക്കണം. ആശ്രമത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ ശ്രമം സമന്താത് ശ്രമം പരിശ്രമം ആവശ്യമുള്ള സ്ഥലമാണ് ആശ്രമം എന്ന് പറയും. ശരിക്ക് ജോലി ചെയ്യേണ്ട സ്ഥലമാണ് ആശ്രമം എന്നൊക്കെ ഗുരു ആദ്യം പറഞ്ഞു കൊടുത്തു. അപ്പോ ഇവിടെ വരുന്നവർക്കെല്ലാം ഓരോ ജോലിയുണ്ട്. ചിലത് പശുവിനെ നോക്കണം, ചിലത് പാചകം ചെയ്യണം, ഇങ്ങനെയൊക്കെ ഓരോ പണികളുണ്ട്, ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ ഇയാൾ ചോദിച്ചപ്പോ ഗുരുവിന് എന്താ ജോലി? ഈ പറയുന്നയാള് ഇവിടുത്തെ എന്ത് ഡ്യൂട്ടിയാണ്? പശുവിനെ നോക്കുന്നു, അത് പാത്രം കഴുകുന്നു, പാചകം ചെയ്യുന്നു. എന്ന് പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നുമില്ല, എല്ലാവർക്കും ഇതൊക്കെ ജോലിയൊക്കെ വീശിച്ചു കൊടുക്കുന്നതാണ് എന്റെ ജോലി. അങ്ങനെ ആ ജോലി ഞാൻ ചെയ്തോളാം എളുപ്പം. കാരണം ബാക്കിയുള്ളതെല്ലാം ക്ലിഷ്ടതയാണ്. അതൊരു ശാസ്ത്ര അധ്യയനം ചെയ്യുക എന്ന് പറയുന്നത് ക്ലിഷ്ടമായ കാര്യമാണ്. ഇത് മനസ്സിലാക്കുക, ഇതിന് പ്രയാസം ആവശ്യമുണ്ട്. അപ്പൊ അതിനുള്ള മനസ്സും സന്നദ്ധതയും ബുദ്ധിയും ഒക്കെ ഉള്ളവർ അത് ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യേണ്ട കാര്യമില്ല. പല വഴികളുണ്ട്, അതൊരു വഴിയാണിത്. അപ്പോ എന്നാണ് ഈ ചോദ്യം നേരത്തെ കിട്ടിയ ചോദ്യമാണ്, അത് ഞാൻ മാറ്റി വെച്ചതാണ് മറുപടി പറയാൻ വേണ്ടി. അപ്പോ അതുകൊണ്ട് ശാസ്ത്ര അധ്യയനം ഒരു സാധന എന്നുള്ള നിലയ്ക്ക് ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമാണെന്നാണ് ശാസ്ത്രത്തിന്റെ അഭിപ്രായം. ശ്രുതി ഉപനിഷത്ത് നിർദ്ദേശിക്കുന്നതാണ് ശ്രോതവ്യോ മന്ദവ്യ നിരിത്യാസ്തവ്യ എന്ന് പറയുന്ന അതാണ്. ഒരു സാധകന് ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്താണ്? ആത്മസാക്ഷാത്കാരമാണെങ്കിൽ അതിനാവശ്യമുണ്ടെന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ശ്രോതവ്യ അത് എനിക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരെ ഒരു തീരുമാനിച്ചോളും. അത് എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ സ്വയം തീരുമാനിക്കുക. പക്ഷെ ശാസ്ത്രം നിർദ്ദേശിക്കുന്നതാണ് ഒരു സാധകന് ഇത് ആവശ്യമാണ്. ആത്മവിചാരത്തിന് ശാസ്ത്രമാണ് ഏറ്റവും വലിയ അവലംബം. അത് ഗുരു ഉപദേശമാണ്, ആ നിലയ്ക്ക് അത് വേണമെന്നാണ്. പിന്നെ ഈ അദ്വൈത സിദ്ധാന്തത്തെ പ്രതിപാദിക്കുന്ന ആ അദ്വൈത ശാസ്ത്രത്തെ ഉപദേശിക്കുന്ന പരമ്പരകൾ ഇത് വളരെ നിർബന്ധമായിട്ടാണ്. അങ്ങനെയുണ്ട്. അതെ, അവ ചോദിക്കുന്നതെന്നാൽ ഈ ഉപനിഷത്തും ബ്രഹ്മസൂത്രവും, ബ്രഹ്മസൂത്രത്തിന് വ്യാഖ്യാനങ്ങളുണ്ട്, ഭാമതി വ്യാഖ്യാനമുണ്ട്, പഞ്ചപാദിക വ്യാഖ്യാനമുണ്ട്, ഈ വ്യാഖ്യാനങ്ങൾ അതിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്, വിവരണം, വിവരണ പ്രമേയ സംഗ്രഹം, അങ്ങനെ എത്ര വ്യാഖ്യാനം ചെയ്യുക, ഇങ്ങനെ വളരെ വിസ്തൃതമായ ഈ ശാസ്ത്രങ്ങൾ, ഇതെല്ലാം പള്ളി പുള്ളി വിസ്തൃതങ്ങൾ വിടാതെ കാണാതെ പഠിച്ച് അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ബ്രഹ്മജ്ഞാനിയാവൂ എന്ന് ശാസ്ത്രത്തിലും പറയുന്നില്ല. അങ്ങനെ ആകുമെന്ന് അതാണ് ശാസ്ത്ര അധ്യയനം എന്നും പറയുന്നില്ല. ഈ ടീകകളും ടിപ്പണികളും എല്ലാം മനഃപ്പാടമാക്കി വെച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനിയാവുമെന്ന് പറയുന്നില്ല. അങ്ങനെയെങ്കിൽ ടേപ്പിൽ ആക്കി വെച്ചു കഴിഞ്ഞാൽ അതും ബ്രഹ്മജ്ഞാനിയാകണം, അങ്ങനെ പറയുന്നില്ല. ഈ ശാസ്ത്ര അധ്യയനത്തെ ഒരു ഉപായമായി, ഒരു സാധനയായി നിർദ്ദേശിക്കുന്നു. അത് അതിന്റെ താല്പര്യത്തെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ്. അനന്ത ശാസ്ത്രം ബഹുവേദിതവ്യം, ശാസ്ത്രം അനന്തമാണ്. അദ്വൈത ശാസ്ത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു ജന്മം കൊണ്ടല്ല, അനേക ജന്മങ്ങൾ കൊണ്ട് പഠിച്ചു തീരേണ്ട ശാസ്ത്രങ്ങളുണ്ട്. ബഹുവേദിതവ്യം, ഒരു ശാസ്ത്രത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ ഒരുപാടുണ്ട്. ഇതിന്റെ ഈ ബ്രഹ്മസൂത്രം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ബ്രഹ്മസൂത്രത്തിൽ കൊടുത്തിരിക്കുന്നത് സൂത്രം, വ്യാസന്റെ സൂത്രം. അത് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഭാഷ്യമാണ് വളരെ വിസ്തൃതമാണ്. ഈ ഭാഷ്യം തന്നെ അധ്യയനം ചെയ്യണമെങ്കിൽ വർഷങ്ങൾ വേണ്ടിയൊരു ശരിയായ രീതി. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്നത് ഭാമതി എന്ന് പറയുന്ന വ്യാഖ്യാനമാണ്. ആ ഭാമതി എന്ന് പറയുന്നത് സൂത്രവും ഭാഷയും കൂടെ ചേർത്ത് വെച്ചാൽ എത്ര

0: அகல் கூடுதலுடைய பாமதினு பறையணும். அது வரிசல் நோய் கழிஞ்சா பாமதிக்கு அதிக தாழ் கொடுத்திருக்கிறது வேதாந்த கல்பதரு എന്ന് പറയുന്ന അമലാനന്ദൻ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ എഴുതിയിരിക്കുന്ന വേദാന്ത കൽപ്പതരു എന്ന് പറയുന്ന വ്യാഖ്യാനമാണ്. അത് ഈ ഭാമതിയേക്കാൾ വിപുലമാണ്. ഇനി സൂത്രം, ഭാഷ്യം, ഭാമതി വ്യാഖ്യാനം, കൽപ്പതരു ഇത്രയും കൂടെ ചേർത്ത് വെച്ചാൽ എത്ര വരും? അതിന്റെ ഇരട്ടിയുണ്ട് അതിന്റെ വ്യാഖ്യാനം. കൽപ്പതരു പരിമളം അപ്പയ്യ അധീക്ഷിതയാണ്, ഇതിന്റെ ഇരട്ടി തന്നെയാണ്. അത് മുഴുവൻ വായിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അത് മുഴുവൻ വായിച്ചു നോക്കാൻ പറ്റത്തില്ല, വായിച്ചാൽ മനസ്സിലാകത്തില്ല. മുഴുവൻ എന്തായാലും ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല, കാരണം എന്നിട്ട് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇതുവരെ 10-20 വർഷമായിട്ട് വായിച്ചിട്ട് ഇത് മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രമാത്രം അത് വിപുലമാണ് അതിന്റെ ഒരു ഈ വ്യാഖ്യാനം പരിമളം എന്ന് പറയുന്നു. അപ്പോ അത്രയും വിപുലമായ ഈ ശാസ്ത്രങ്ങളെല്ലാം നമ്മൾ വായിച്ച് മനഃപാഠം ചെയ്ത് വച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നു എന്ന് ശാസ്ത്രത്തിൽ പറയുന്നില്ല. അതുകൊണ്ട് എന്താണ് അനന്ത ശാസ്ത്രം ബഹുവീര്യതവ്യ അറിയാൻ ഒരുപാടുണ്ട്. സ്വൽപ്പസ്ഥ കാലാഹ, കാലം വളരെ കുറവാണ്. ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന കാലം വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ എന്താണ്, ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം ശേഷി വരുന്ന അതുവരെയുള്ള കാലം. അത് 10-15 വർഷമൊക്കെ പോയി, വിവേകമില്ലാതെ ബാല്യ കൗമാര അങ്ങളെല്ലാം പോയി. അപ്പൊ അത് നമുക്ക് കാലമായിട്ട് എടുക്കാൻ പറ്റത്തില്ല, പുരുഷായുസിന്റെ ഒരു ഭാഗമായി എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ബാക്കിയുള്ള സമയത്തിൽ നമുക്ക് പകുതി സമയം ഉറക്കത്തിലങ്ങ് പോകുന്നു, പിന്നെ പകുതി സമയം ഉള്ളു ബാക്കിയുള്ള കാലത്ത്. അതിൽ തന്നെ പരദൂഷണം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നല്ലൊരു സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം ശാസ്ത്രം നമ്മൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കുള്ളത് സമയം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. പരദൂഷണാദി കാര്യങ്ങൾക്ക് വേണ്ടിയാ പിന്നെ നമ്മൾ സമയം ചെലവഴിക്കുന്നത്. കാരണം ശാസ്ത്രത്തിന് അതീതരായി നമ്മൾ, പിന്നെ നമുക്കുള്ള പ്രവൃത്തി ഇതൊക്കെയാണ്. അപ്പൊ അതിന് പോയി പകുതി സമയം. പിന്നെ ഉള്ളത് പകലിൽ ഉള്ള പകുതി സമയമാണ്. അതിൽ അന്നപാനാദി കാര്യങ്ങൾക്ക് വേണ്ടി പോയി ഒരു നല്ലൊരു സമയം അതിനുവേണ്ടി ചെലവാക്കുന്നു. ആഹാരം ഉണ്ടാക്കാനും കഴിക്കാനും മറ്റു പ്രവൃത്തികൾക്കും വേണ്ടി അവിടെയും പിന്നെ ഇതിന് സമയമില്ല. സ്വൽപ്പസ്ഥകാല എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ദിവസം എത്ര സമയമാണ് കിട്ടുന്നത്, അതും കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രാക്ഷ്യം പോയ ഒരു 10-60 വയസ്സ് വരെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിയും ഇന്ദ്രിയൊക്കെ ക്ഷീണിക്കുന്നു. പിന്നെ അവിടെ വിചാരമൊന്നും ഏകാഗ്രമാകത്തില്ല, വിചാരത്തിന് പൂർവാഗ്ര ബന്ധം കിട്ടത്തില്ല, ഇന്ദ്രിയങ്ങളെല്ലാം ക്ഷീണിക്കുന്നു. അപ്പൊ അതിനുശേഷമുള്ള കാലം നോക്കിപ്പോഴേ തന്നെ ഡിസ്മിസ് ചെയ്യാം. പിന്നെ ഇതിനിടയ്ക്ക് വരുന്ന വളരെ ചുരുങ്ങിയ സമയമാണ് ഇതിനെന്തെങ്കിലും കിട്ടുന്നത്. ആണ് സ്വൽപ്പസ്ഥകാല ബഹുവശ്വ വിഘ്ന. അതിന്റെ ഇടയ്ക്ക് തന്നെ വിഘ്നങ്ങൾ വരും, രോഗം പലതരത്തിലുള്ള വിഘ്നങ്ങൾ വരുന്നു. മാനസികമായ വിക്ഷേപങ്ങൾ വിഘ്നമായി വരുന്നു. രാഗദ്വേഷാദികളുണ്ട്, ശത്രുദോഷം ഉണ്ടൊക്കെ വരുന്ന അന്ധകരണത്തിന്റെ അസ്വാസ്ഥ്യങ്ങൾ ഇതെല്ലാം മനസ്സിന് ഏകാഗ്രത കൊടുക്കുന്നില്ല. അപ്പൊ എവിടെയാ വിചാരത്തിന്, എവിടെയാ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ സാരഭൂതം എന്താണ് ശാസ്ത്രത്തിന്റെ താല്പര്യം, തതുപാസിതവ്യം, അതിനെ ഗ്രഹിക്കണം, സ്വീകരിക്കണം എന്നാണ് ശാസ്ത്രത്തിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കാണാതെ പിടിച്ചത് കൊണ്ടൊന്നും മോക്ഷം കിട്ടുമെന്നൊന്നും ഒരു ശാസ്ത്രത്തിനും പറയുന്നില്ല. ഒരു പക്ഷേ മോക്ഷം കിട്ടിയില്ലെങ്കിൽ കാണാതെ പിടിച്ചു വയ്ക്കുന്നത് നല്ലതാണ്, അത് നല്ലതാണ്. കാരണം അടുത്ത ജന്മത്തിലേക്ക് ഉപകരിക്കും. ഈ ജന്മത്തിൽ അല്ലെങ്കിലും ഈ ഒരു സംസ്കാരം കാണും അടുത്ത ജന്മത്തിൽ, അങ്ങനെ ഉപകാരപ്പെടും. അതുകൊണ്ട് അതിന്റെ സാരത്തെ ഗ്രഹിക്കണം, സാരഗ്രാഹിയായിരിക്കുക എന്നാണ്. ഹംസോ യഥാ ക്ഷീരമിവ അമ്പുമിഷ്ടം, എങ്ങനെയാണോ ഹംസം പാലിൽ നിന്ന് വെള്ളത്തെ വേർതിരിക്കുന്ന അതുപോലെ ആ സാരത്തെ ഗ്രഹിക്കുന്നത് ഓരോരുത്തരുടെ കഴിവനുസരിച്ചാണ്. ചിലർക്ക് കൂടുതൽ സാരത്തെ ഗ്രഹിക്കാൻ പറ്റും, ചിലർക്ക് കുറച്ചേ കഴിയത്തുള്ളൂ. അതിനുവേണ്ടിട്ടാണ് ഈ പ്രകടന ഗ്രന്ഥങ്ങളെല്ലാം ആചാര്യന്മാർ എഴുതിയത്. വിവേക ചൂടാമണി, ആത്മബോധം, തത്വബോധം പോലുള്ള ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ എഴുതി അതിന്റെ സാരത്തെ നമുക്ക് ഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വിപുലമായ ശാസ്ത്രങ്ങളിൽ നിന്നും വളരെ ബുദ്ധിമാന്മാർ, പണ്ഡിതന്മാർ, മേധാവി, പുരുഷു, വിദ്വാൻ, ഊഹാപോഹ വിചക്ഷണന്മാരായിട്ടുള്ളവർ ഗ്രഹിക്കുന്നതിന്റെ ഒരു സാരം താല്പര്യത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലഘു ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് സാരത്തെ ഗ്രഹിക്കുക, ശാസ്ത്രം മുഴുവൻ അധ്യയനം ചെയ്യണമെന്ന് പറയുന്നില്ല. അത് വ്യക്തികൾക്കനുസരിച്ച് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, വ്യക്തികളുടെ യോഗ്യത അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിനെ നിന്ദിക്കരുത്, നിഷേധിക്കരുത്, നമുക്ക് കഴിയില്ല. അതുകൊണ്ട് മുന്തിരിങ്ങ കുറുക്കനും പുളിക്കും എന്ന് പറഞ്ഞത് പോലെ ഇത് അസംബന്ധമാണ്, ഇതൊന്നും ഇല്ല. അത് പിന്നെ മഹാപുരുഷന്മാരുടെ ജീവിതത്തെ നമ്മൾ ഇതുമായിട്ട് ബന്ധിപ്പിക്കരുത്. രമണ മഹർഷി ബ്രഹ്മസൂത്രം പഠിച്ചിട്ടാണോ ജ്ഞാനിയായത് എന്നൊന്നും ചോദിക്കരുത്. പറഞ്ഞല്ലോ അവരുടെ ജീവിതം എന്ന് പറയുന്നത് അത് ദുർലഭമാണ്, അത്തരമുള്ള ജന്മം കിട്ടിയത്. എന്തായാലും നമ്മുടെ ഇതുവരെയുള്ള ജന്മത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും നമ്മളാരും രമണ മഹർഷി അല്ല എന്നുള്ള മനസ്സിലായിരിക്കും സ്വയം. അത്രയെങ്കിലും ഉള്ള ഒരു അറിവ് ഇതുവരെ ജനിച്ച് ജീവിച്ചതിൽ നിന്ന് അത്ര ഒരു തിരിച്ചറിവ് വിദ്യാഭ്യാസം എങ്കിലും ഉണ്ടായിരിക്കും, കാരണം അതല്ല എന്നുള്ളതെങ്കിലും മനസ്സിലായിരിക്കും. അറിവ് തന്നെ ധാരാളം മതി ഇതിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ നമസ്കരിക്കുന്നു. അവർക്ക് ഒരു ശാസ്ത്രം ഒന്നും ഉപദേശിക്കുന്നില്ല, അവരുടെ ഉപദേശം ആണ് ശാസ്ത്രം. അപ്പോ അത് ശാസ്ത്രത്തിന്റെ വിഷയമല്ല, ശാസ്ത്രം അവർക്ക് പ്രമാണമല്ല, ശാസ്ത്രത്തിന് അവര് പ്രമാണമാണ്. അങ്ങനെയുള്ള മഹാപുരുഷന്മാര് ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ അവരെ നമസ്കരിക്കുന്നു. അവരോടൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ, ഇനിയൊന്നും പറയാനും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അല്ലാത്തവർക്ക് ഈ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ടത് ആവശ്യമാണ്. അതായത് ഈ ചോദ്യത്തിൽ അങ്ങനെ ഒരു താല്പര്യം വെക്കുന്ന തൃണ അതീതമാണോ വേദം അല്ലെങ്കിൽ ഗീത, അതുകൊണ്ട് ഞാൻ ഗീത പഠിക്കണോ ഗീതയെ ഉപേക്ഷിക്കണോ എന്നുള്ള ഒരു ചിന്ത വേണ്ട. ഗീത പഠിക്കുന്നതാണ് ഉപേക്ഷിക്കുന്നതിന് നല്ലത്, അല്ലെങ്കിൽ മറ്റു പലതും പഠിക്കും അത് ദോഷമായി വരും, ആശ്രമത്തിനും ദോഷമാണ്, കൂടെ താമസിക്കുന്നവർക്കും ദോഷമായി വരും. അതുകൊണ്ട് അതിന് തയ്യാറാകേണ്ട എന്നാണ്. അടുത്ത ചോദ്യം ഇതാണ്, എല്ലാം മനസ്സിന്റെ ഭാവന മാത്രമാണെങ്കിൽ ഈ പ്രപഞ്ചവും മലയാളം ദേവീകരിച്ചു പഠിക്കുക, ഇത് മലയാളിയാണ് എഴുതിയെങ്കിൽ മലയാള ഭാഷയെ ക്രൂരമായി വധിച്ചിരിക്കുകയാണ്, അത് ചെയ്യരുത്. പെറ്റമ്മയ്ക്ക് തുല്യമാണ് മാതൃഭാഷ അല്ല. മലയാള ഭാഷ അറിയാത്ത വേറെ ഭാഷ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ദോഷമില്ല. അപ്പോ അക്ഷരം ശരിക്കും പഠിക്കണം, അക്ഷരാഭ്യാസം വേണം. നമ്മളെ പണ്ട് ഒരാള് കൈ പിടിച്ച് ഹരീശ്വരീന്ന് എഴുതിച്ചിട്ടുണ്ട്, അയാളോട് കാണിക്കുന്ന അനീതിയാണിത്. ആദ്യത്തെ ഗുരു, അതുകൊണ്ട് അക്ഷരം ശരിക്കും പഠിക്കണം. ബ്രഹ്മജ്ഞാനിയായെന്ന് വിചാരിച്ച് അക്ഷരവിരോധം പാടില്ല, അതൊരിക്കലും പാടില്ല. നമ്മൾ പഠിക്കുന്ന ബ്രഹ്മസൂത്രം അക്ഷരം അറിയാൻ പാടില്ല എന്ന് വരരുത്. അക്ഷരം പഠിക്കണം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഇവിടെ സൗകര്യം ഉണ്ടെങ്കിൽ മതി, നമ്മളെ ബ്രഹ്മചാരികളെല്ലാം ഹരീശ്വരി ഒന്ന് എഴുതി പഠിപ്പിക്കാനുള്ള ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. മലയാള അക്ഷരം അല്ലെങ്കിൽ അത് കഷ്ടമാണ്. പ്രപഞ്ചമല്ല പ്രപഞ്ചമാണ്. പ്രപഞ്ചവും പ്രളയവും നശിക്കുന്നതും ഉണ്ടാകുന്നത് ഞാനൊരു വസ്തുത പറഞ്ഞാണ്. അക്ഷരത്തോട് നമുക്ക് വളരെ ബഹുമാനം വേണം. കഴിയുന്നതും മലയാള ചില അക്ഷരങ്ങളെല്ലാം കൃത്യമായി എഴുതി എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചിരിക്കണം. ബാക്കി പോട്ടെ, സംസ്കൃതമൊന്നും പഠിക്കണമെന്നില്ല, അതിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ പ്രപഞ്ചവും പ്രളയവും നശിക്കുന്നതും ഉണ്ടാകുന്നതും മനസ്സിന്റെ ഇതെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ ആരും ചോദ്യം ചോദിക്കുന്നില്ല, കാരണം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിൽ തന്നെ പേരെ തെറ്റുകളുണ്ടെന്ന് ഞാൻ പറയും എന്നുള്ളതുകൊണ്ടാണത്. പക്ഷെ ഇത് പറയാതിരുന്നാൽ ഇനി ഇതാരായി പറയുന്നത്? എല്ലാവരും ഇങ്ങനെ ദേവി വിചാരിച്ച് പറയാതിരുന്നുകൊണ്ടാണ് ഇതുവരെ എത്തിയത്. അപ്പൊ ആരെങ്കിലും ഒരാളത് പറയണമല്ലോ. അതുകൊണ്ട് പറയുന്നതിൽ ആരും ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ഇതെന്ന് പറഞ്ഞില്ലെങ്കിൽ പണ്ടൊരു ആശ്രമത്തിൽ നിന്നൊരു ശിഷ്യൻ ഇറങ്ങിപ്പോകുമ്പോ ഗുരു തിരിച്ചു വിളിച്ചിട്ട് കർണത്തിന് രണ്ട് കല്ലുകൂടെ കൊടുത്തു വിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് എന്തിനെന്ന് ചോദിച്ചോ പറഞ്ഞ് പുറത്തുപോയി നിന്നെ ആരും തല്ലരുത്, അതുകൊണ്ടാണ് ഞാനിത് തന്നുവിടുന്നത് എന്ന് പറഞ്ഞതാണ്. പുറത്തുപോയി നിന്നെ ആരും തല്ലരുത് എന്ന് പറഞ്ഞു. അതുപോലെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് അവസാന കാലം വരെ നമ്മളിത് അറിയാതെ പോകും. അതുകൊണ്ട് പറയുകയാണ്, അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും പ്രളയവും നശിക്കുന്നതും ഉണ്ടാകുന്നതും മനസ്സിന്റെ ഭാവന മാത്രമല്ലേ യഥാർത്ഥത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ? ഇല്ല എന്നാണ്. പരമാർത്ഥത്തിൽ സൃഷ്ടി പ്രളയങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇത് പറയുന്ന അജാതവാദമാണ് എന്നുള്ളത് തന്നെയാണ് വേദാന്തത്തിന്റെ സിദ്ധാന്തം. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തം, അതായത് ഇവിടെ ഇപ്പൊ പറഞ്ഞു ഈശ്വരൻ സൃഷ്ടിച്ചു, ഞാൻ നേരത്തെ തന്നെ ഇത് വളരെ വിശദീകരിച്ചാണ്. സൃഷ്ടി ദൃഷ്ടിയും അതിനനുസരിച്ചാണ് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നത് ദൃഷ്ടി സൃഷ്ടി വേദാന്തത്തിലെ ചിന്താ രീതിയാണ് പ്രക്രിയ എന്ന് പറയും. ആ പ്രക്രിയയിൽ ഏത് വരുമ്പോഴും നമ്മൾ ഈ രണ്ട് ചിന്താഗതി ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തത്വത്തെ പ്രതിപാദനം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചിന്തിക്കാൻ. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തു വരുന്ന ആ രീതി അനുസരിച്ചില്ല. ഇവിടെ പറയുന്നത് ഈശ്വരൻ സൃഷ്ടിച്ചു, സൃഷ്ടിച്ച പ്രപഞ്ചത്തെ നമ്മൾ അറിയുന്നു അനുഭവിക്കുന്നു. ഇവിടെ ഇപ്പൊ ഈ ചോദ്യം അങ്ങനെയല്ല. ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തെ ആ പ്രപഞ്ചത്തെ അറിയുന്നവൻ അനുഭവിക്കുന്നവൻ സൃഷ്ടിക്കുന്നു, അവൻ അറിഞ്ഞ് അവൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ അവൻ അനുഭവിക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള മനസ്സിന്റെ ഭാവന മാത്രമാണ്. ഇതാണ് അജാതവാദം. അത് നമ്മൾ അതിൽ പറയണം. കാരണം അജാതവാദത്തിന്റെ ചുരുക്കം ഇതാണ്, സൃഷ്ടി എന്ന് പറയുന്നത് സംഭവിക്കുന്നതിനുള്ള സാധ്യത ഇല്ല എന്നാണ്. അങ്ങനെ അവർ ചോദിക്കുന്ന ഒരു യുക്തി പ്രപഞ്ചം എപ്പോ സൃഷ്ടമായി, എപ്പോ സൃഷ്ടിച്ചു, അതില്ലാതിരുന്ന സമയത്താണോ അതെ ഉണ്ടായ സമയത്താണോ, അതിനെ സൃഷ്ടിച്ചത് ഏത് സമയത്താണ് സൃഷ്ടിച്ചതെന്നാണ്. സൃഷ്ടിക്കുന്നെങ്കിൽ ഒരു കാലം വേണമല്ലോ. ഒരു ക്ഷണത്തെ എടുക്കുക, വർത്തമാന ക്ഷണത്തെ. ഈ ക്ഷണത്തിൽ നിങ്ങൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്നെങ്കിൽ ഈ ക്ഷണത്തിൽ ഉണ്ടായിരുന്ന പ്രപഞ്ചത്തെയാണോ സൃഷ്ടിച്ചത്, അതേ ഇല്ലായിരുന്ന പ്രപഞ്ചത്തെയാണോ? ഈ ക്ഷണത്തിൽ ഉണ്ടായിരുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയണമെങ്കിൽ ഉണ്ടായിരുന്നതിന് പിന്നെ എന്തിനാ സൃഷ്ടിക്കുന്നത്? ഉണ്ടായിരുന്നതിനെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല, കാരണം ഉണ്ട്, അതിന് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അജാതവാദം എന്ന് പറയുന്നത്. ഈ ക്ഷണത്തിൽ ഇല്ലാതിരുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചാണോ? ഈ ക്ഷണത്തിൽ നിങ്ങൾ സൃഷ്ടി നടന്നു എന്ന് പറയുകയും ഈ ക്ഷണത്തിൽ ഇല്ലാതിരുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നെങ്കിൽ തന്റെ താല്പര്യം എന്താണ്? ഈ ക്ഷണത്തിൽ പ്രപഞ്ചം ഇല്ലായിരുന്നു, ഇതൊരു ലോജിക്. ഈ ക്ഷണത്തിൽ ഇല്ലാതിരുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഈ ക്ഷണത്തിൽ പ്രപഞ്ചം ഇല്ലെന്നല്ലേ വരുന്നത്. എന്നിട്ട് ഈ ക്ഷണത്തിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടന്നിട്ടില്ലെന്നാണ്. അപ്പൊ പൂർവ്വ ക്ഷണങ്ങളിൽ എവിടെയും സൃഷ്ടി നടന്നു എന്ന് പറയേണ്ടി വരും. അപ്പോ വർത്തമാന ക്ഷണത്തിൽ സൃഷ്ടി നടന്നിട്ടില്ല എന്നാണ്. ഉള്ള പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല, ഇല്ലാത്ത പ്രപഞ്ചത്തെയും സൃഷ്ടിക്കാൻ ഒക്കത്തില്ല. സൃഷ്ടി നടന്നിട്ടില്ല, അതുപോലെ തന്നെയാണ് നാശവും. ഉള്ള പ്രപഞ്ചമാണോ നശിക്കുന്നത്, ഇല്ലാത്ത പ്രപഞ്ചമാണോ നശിക്കുന്നത്? ഈക്ഷണത്തെ എടുക്കുക, ഈക്ഷണത്തിൽ നാശം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഉണ്ടായിരുന്നതാണോ നശിച്ചത്? ഈക്ഷണത്തിൽ ഉണ്ടായിരുന്നതിന് എങ്ങനെ ഈക്ഷണത്തിൽ നശിക്കാൻ പറ്റും? അപ്പൊ ഉണ്ടായിരുന്നത് നശിക്കത്തില്ല. ഇല്ലാത്തതാണ് നശിച്ചെങ്കിൽ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നശിക്കുന്നത്? അപ്പൊ പൂർവക്ഷണത്തിൽ അവിടെ നശിച്ചിരിക്കുന്നു. ഇതാണ് അജാതവാദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ലോജിക്, യുക്തി. ഉള്ളതിനെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല, ഇല്ലാത്തതിനെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല. ഉള്ളതിനും നശിക്കാൻ ഒക്കത്തില്ല, ഇല്ലാത്തതിനും നശിക്കാൻ ഒക്കത്തില്ല. അപ്പൊ പിന്നെ സൃഷ്ടിസ്ഥിതി അവിടെ നടന്നു? സൃഷ്ടിസ്ഥിതികൾ നടന്നിട്ടില്ല എന്നുള്ളതാണ്. പരമാർത്ഥത്തിൽ നടക്കുന്നില്ല. പിന്നെ ഈ കാണുന്നതൊക്കെയോ? ഇതൊക്കെ ഈ പറയുന്നത് പോലെ ഭാവന, കൽപ്പന, മായ മാത്രം, ഇതം സർവം. മാണ്ഡവ്യകാരികി പറയും. ഇതുവരെ എന്താണ്? കൽപ്പനയാണ്, ഭാവന മാത്രമാണ്. ഏതുപോലെ? സ്വപ്നം പോലെ. സ്വപ്നത്തിൽ ഒന്നും സൃഷ്ടിച്ചോ, അവിടെ എന്തെങ്കിലും നശിച്ചോ? ഒന്നും അവിടെ സൃഷ്ടിച്ചില്ല, ഒന്നും നശിച്ചില്ല. അത് തന്നെയാണ് ജാഗ്രത സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വപ്നവത് എന്ന് പറയും. ഇത് നമ്മൾ മുമ്പ് ഒന്ന് വിശദീകരിച്ചാണ്. അതുകൊണ്ട് പരമാർത്ഥത്തിൽ സൃഷ്ടിസ്ഥിതി നടക്കുന്നില്ല എന്നുള്ളതാണ് അജാതവാദം. അതിലാണ് ആ ഒരു വിചാര രീതി അനുസരിച്ചല്ല നമ്മളിപ്പോ ബ്രഹ്മസൂത്രത്തിന് ഈ സൂത്രങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു ചിന്താ രീതിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചർച്ച ഗുരുസ്മരണയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
1: ഓം നമശിവായ. You are listening to Shaivam.org Radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: സുപ്രഭാഷ്യം.

0: ഗുരുതാഗുരു നാലാമാനിക ഭാഷ്യം. ഇവിടെ ചർച്ച ചെയ്യുന്നത് സയേഷോ ഇഹ പ്രവിഷ്ട എന്നുകുറിച്ചാണ്. സയേഷ ആ പരമാത്മാവ് തന്നെയാണ് ഇവിടെ പ്രവേശിച്ചിരിക്കുന്ന സൃഷ്ടിയിൽ ജീവനായിരിക്കുന്നത്. അതിനെക്കുറിച്ച് അതാകാൻ വഴിയില്ല, അങ്ങനെ സംഭവിക്കത്തില്ല, പരമാത്മാവല്ല പ്രവേശിച്ചിരിക്കുന്നത് എന്ന അഭിപ്രായത്തിലൂടെ നിഷേധിക്കുകയാണ്. അന്യൈവ സംസാരി പരിച്ഛിന്നേഹ പ്രവിഷ്ട, പരമാത്മാവല്ല ഇവിടെ ഈ ശരീരത്തിലിരിക്കുന്നത്, അങ്ങനെ പരമാത്മാവാകും പരിച്ഛിന്നനായ ശരീരം കൊണ്ട് പരിമിതപ്പെട്ടിരിക്കുന്നു, മനസ്സുകൊണ്ട് പരിമിതപ്പെട്ടിരിക്കുന്നു ഈ ജീവൻ. ഇത് വേറെയാണ് എന്നാ സയം തദൈക്ഷത ഇത്യാരഭ്യ നാമരൂപേ വ്യാകരവാണി തസ്യ പ്രവേശം വ്യാകരണ കർത്തൃത്വ ശ്രുതേഹി. ശ്രുതി വ്യക്തമായി പറയും സ്വയം ദേവതാക്ഷത, ആ ദേവത സങ്കല്പിച്ചു പരമാത്മാവിനെ കുറിച്ച് പറയുന്നു. നാമരൂപ വ്യാകരണവാണി നാമരൂപങ്ങളെല്ലാം പ്രകടമാക്കി ഇത് തസ്യായ പ്രവേശ വ്യാകരണ കർത്തൃത്വ ശ്രുതി. ഇതുകൊണ്ട് ആ പരമാത്മാവ് തന്നെ പ്രവേശിച്ചത്, അത് തന്നെയാണ് സങ്കല്പിച്ചത്, അത് തന്നെയാണ് ഇതിനെല്ലാം പ്രകടമാക്കിയത്. തഥാ തസ്ഷ്ടുവാത്ത ദേവാന് പ്രാവശ്യം ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് ആ പരമാത്മാവിൽ പ്രവേശിച്ചു. സയേതമേവ സീമാനം വിതാരി ഏതയാദ്വാരാ പ്രാബുദ്ധ്യത വേദരേയത്തിൽ പറഞ്ഞു. ഈ സീമവിനെ പുലർന്നിട്ട് അത് തന്നെ ഇവിടെ സീമയെ പുലർന്നു എന്നുള്ളതിനെ വെച്ചു. സ ഏവ അവൻ തന്നെ സൃഷ്ടിച്ചവൻ തന്നെയാണ് ഇതിൽ പ്രവേശിച്ചത്. സർവാണി രൂപാണി വിചിത്യ ധീരോ നാമാനി കൃത്വ അഭിവദൻ. സർവാണി രൂപാണി വിചിത്യ പറയുന്നു, സർവരൂപങ്ങളെയും സൃഷ്ടിച്ചിട്ട് വിചിത്യ ധീരോ ആ സൃഷ്ടിച്ചവൻ നാമാനി കൃത്വ അവയ്ക്കുള്ള നാമങ്ങളെ കൊടുത്ത് അഭിവദൻ അവയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് യഥാസ്ഥേ ഇവിടെ ഈ ശരീരത്തിലിരിക്കുന്നു. ത്വം കുമാര ഉദവ കുമാരി ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി പറയുന്നു. ത്വം കുമാര അസൃഷ്ടിച്ചവനെ കുറിച്ച് പറയാണ്, നീ തന്നെയാണ് കുമാരനായിരിക്കുന്നത്. ഉദവ കുമാരി നീ തന്നെയാണ് കുമാരിയായിരിക്കുന്നത്. അതേ നീ തന്നെ ജീർണ വൃദ്ധനാകുന്നു. ദണ്ഡേന വഞ്ചസി ആ നീ തന്നെ വൃദ്ധനായി വടിയൂന്നി നടക്കുന്നു. പുരസ്തക്രേ അധിപത ഈ തന്നെ തന്നെ അധിപതനായി അവൻ സൃഷ്ടിച്ചു മനുഷ്യാദി രൂപത്തിൽ. രൂപം രൂപം പ്രതിരൂപവും ബഭൂവ ഓരോ രൂപത്തിലും അവൻ തന്നെയാണ് അതിൻ്റെ വാസ്തവ സ്വരൂപമായിരിക്കുന്നത്. ഇതീച്ച മന്ത്രവർണ്ണ എന്ന പരാതന്യ സിപ്രവേശ. അതുകൊണ്ട് ജീവൻ പരൻ ഒന്നാണെന്നുള്ളതിന് ധാരാളം ശ്രുതികളുണ്ട്. ശ്രുതിയാണല്ലോ മുഖ്യ പ്രമാണം. പരാതന്യസ്യ പ്രവേശ, അതുകൊണ്ട് പരമാത്മാവല്ലാതെ മറ്റൊന്നും അല്ല ഇവിടെ പ്രവേശിച്ചിരിക്കുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. പരമാത്മാവാണ് ഓരോ ശരീരത്തിലും ഇരിക്കുന്നത്, മറിച്ച് അതല്ല എന്നുള്ളതിന് ധാരാളം യുക്തികളുണ്ട്. അതിനടുത്ത് പറയുന്നു പ്രവിഷ്ഠാനം ഇതരേതര ഭേദാൽ പര അനേകത്വം വിധിച്ച്. അങ്ങനെയാണെങ്കിൽ ആ പരൻ ഏകനല്ല അനേകനാണ് പറയേണ്ടി വരും. എന്തുകൊണ്ട് പ്രവിഷ്ഠാനം ഇതരേതര ഭേദാൽ ഇവിടെ ആ പരൻ ഓരോ ശരീരത്തിലും പ്രവേശിച്ചു. അവിടെ ഒന്നും മറ്റൊന്നും വേറെയാണ്. മനുഷ്യന് തന്നെ പരസ്പരം ഭേദം, മനുഷ്യൻ വേറെ, മൃഗം വേറെ, പക്ഷി വേറെ, നാനാ ജീവജാലങ്ങൾ ഇതെല്ലാം പരസ്പര ഭിന്നങ്ങളാണ്. ഇതരേതര ഭേദം പരസ്പര ഭിന്നങ്ങളായതുകൊണ്ട് പര അനേകത്വം പരനും അനേകമായിരിക്കും. അനേകനായിരിക്കുന്ന പരൻ അനേകമായി തീർന്നു. ഏകൻ എങ്ങനെയാകും എന്നാണ്? ഏകനായിരുന്നെങ്കിൽ ഇവിടെ ഏകത്വം അനുഭവപ്പെട്ടണേ. ഇവിടെ അതല്ല, പരസ്പര ഭേദമാണ്. ഞാൻ വേറെ, നീ വേറെ. അതുകൊണ്ട് ഈ ശരീരത്തിൽ പ്രവേശിച്ചത് പരനാണെന്ന് അംഗീകരിച്ചാലും പരൻ അനേകനാണ്. ഇവിടെ അനേകത്വം അനുഭവപ്പെടുന്നത് കൊണ്ട് അതും ശരിയെന്ന് ഏകോ ദേവ ബഹുധാ സന്നിവിഷ്ട. ആ ഏകനായ ദേവനാണ് ബഹുധാ സന്നിവിഷ്ട. പലതായി പല രൂപത്തിൽ പല ശരീരങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഏകസൻ ബഹുധാ വിചാര അവൻ ഒരുവനാണ് എങ്കിൽ അവൻ പലതായി ചരിക്കുന്നു, ചരിച്ചു പല രൂപത്തിൽ, പല മനുഷ്യനായി, പല മൃഗങ്ങളായി, പക്ഷിയായി, നാനാ ജീവജാലങ്ങളായി. ത്വം ഏകോസി ബഹു നനുപ്രവിഷ്ട നീ ഒരുവനാണ്, പലതിൽ പ്രവേശിച്ചിരിക്കുന്നെങ്കിലും നീ ഒരുവനാണ്. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ. അവിടെയും പറയുന്നു ഏകോ ദേവ, ഒരേ ഒരു ദേവൻ തന്നെയാണ്. സർവഭൂതേഷു ഗൂഢ, സർവ പ്രാണികളിലും ഒളിഞ്ഞിരിക്കുന്നവൻ, സൂക്ഷ്മമായി സ്ഥിതി ചെയ്യുന്നവൻ, അവൻ സർവവ്യാപിയാണ്, സർവഭൂതങ്ങളുടെ അന്തരാത്മാവാണ് ഇത്യാദി ശ്രുതി. അതിനും ശ്രുതിയാണ് ഇവിടെ മുഖ്യമായും ആസ്തികന്മാരോട്. അതുകൊണ്ടാണ് ശ്രുതി എടുത്ത് പറയുന്നത്, ശ്രുതി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ശ്രുതി അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ഉറവച്ചു പറയുന്നു, നിഷേധിക്കാൻ വയ്യ. ശ്രുതി പ്രമാണത്തെ അടിസ്ഥാനമാക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ സർവ ശരീരങ്ങളിലും ഇരിക്കുന്നത് ഒരേ ഒരു പരമാത്മാവ് തന്നെ, ആ പരമാത്മാവ് തന്നെയാണ് ജഗത്തിനെ സൃഷ്ടിച്ചത്. ഇതിന് ധാരാളം വാക്യങ്ങളുണ്ട്. ഇത് ഈ ശ്രുതി എങ്ങനെ വന്നു, ഇത് ഓരോരുത്തർ കണ്ടെത്തിയ, ഇതിനെ വെളിപ്പെടുത്തിയാണ് ശ്രുതി. ഋഷിമാർ വെളിപ്പെടുത്തിയതാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, ആരാണ് സൃഷ്ടികർത്താവ്, എന്താണ് സൃഷ്ടി, ഈ സൃഷ്ടിയിൽ ഇരിക്കുന്ന ജീവൻ ആരാണ് എന്നവർ ചിന്തിച്ചു. അങ്ങനെ അവർ കണ്ടെത്തിയത് വെളിപ്പെടുത്തിയതാണ്. ആത്യന്തികമായി ശ്രുതി എന്ന് പറയുന്നത് ഋഷിമാരുടെ അനുഭവം തന്നെ. അതുകൊണ്ടാണോ അവിടെ എല്ലാം ഋഷിമാരുടെ പേരും വരുന്നത്. പിന്നെ ഋഷി പറഞ്ഞു, വാമദേവ ഋഷി പറഞ്ഞു, മറ്റു ഋഷി പറഞ്ഞു, യാജ്ഞവൽക്യം പറഞ്ഞു, അല്ലെങ്കിൽ യമൻ പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തരും പറയുന്നു. ഇവിടെ പറയുന്ന തത്വം അത് ഋഷിമാരുടെ അനുഭവമാണ്. അതുകൊണ്ടാണ് അതിനെ പ്രമാണമായി അംഗീകരിക്കുന്നത്. അല്ലെങ്കിൽ ശ്രുതി എങ്ങനെ ഉള്ള അനുഭവം എന്നുള്ള നിലയ്ക്ക് ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു, ഇതാണ് സത്യം ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ ആ ഉപദേശത്തെ സ്വീകരിക്കുക, ആ വഴിക്ക് സഞ്ചരിക്കാതാണ് സത്യത്തെ അറിയുന്നതിനുള്ള ഉപായം. അതുകൊണ്ട് സ്വഅനുഭവം എന്നുള്ള നിലയ്ക്ക് വെളിപ്പെടുത്തിയാണ്. ഇത് ചിലടത്ത് പറയും ശ്രുതി മനുഷ്യകൃതമല്ല എന്ന് പറയും. പിന്നെന്താണ്, അത് ഈശ്വരൻ വെളിപ്പെടുത്തിയതാണ്. അത് ശരിയാണ്, മനുഷ്യകൃതമല്ല. കാരണം മനുഷ്യൻ്റെ കർത്തൃത്വ ഭോക്തൃത്വാദി ബുദ്ധിയുള്ള ജീവന് ഇത്തരം തത്വങ്ങളൊന്നും വെളിപ്പെടത്തില്ല. ഈ തത്വം വെളിപ്പെടുമ്പോഴാണ് ജീവന് കർത്തൃത്വം. അതുള്ളിടത്ത് ഇത് ഈ തത്വം ആത്മവിദ്യ പ്രകാശിക്കുന്നില്ലെന്നാണല്ലോ പറയുന്നത്. പരമാത്മവിദ്യ അങ്ങനെയുള്ള മനസ്സിൽ പ്രകാശിക്കില്ല. അതുകൊണ്ട് ജീവ കർത്തൃത്വമുണ്ട്. പുരാണങ്ങളും മറ്റും കൽപ്പനയിലൂടെ സൃഷ്ടിച്ചതുപോലെ കൽപ്പനയിലൂടെ സൃഷ്ടിച്ചല്ല. പറയാം അത് ഈശ്വര പ്രോക്തമാണെന്ന് പറയാം. അതും ശരിയാണ്. കാരണം ജീവന് സ്വയം കർത്തൃത്വമില്ല. കാരണം ആ കർത്തൃത്വ ഭോക്തൃത്വങ്ങളെല്ലാം നശിച്ചവൻ, താൻ കർത്താവും ഭോക്താവുമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ താൻ അകർത്താവാണെന്ന് ആത്മബോധം ഉണ്ടാകത്തില്ല. ഭാഷകാരൻ എപ്പോഴും പറയും. അങ്ങനെ കർത്തൃത്വാദിയെ നശിച്ചവരും എൻ്റെ ഉള്ളിൽ ഇത് പ്രകാശിക്കണമെങ്കിൽ അതിന് ഈശ്വരീയമായൊരു നിയമം വേണം. അതുകൊണ്ട് പറയാം ഈശ്വരൻ വെളിപ്പെടുത്തിയതാണ്. അതൊക്കെ ഈശ്വര നിയമത്തിന് അധീനമാണ്, സൃഷ്ടികർത്താവിൻ്റെ നിയമത്തിന് അധീനമാണ്. ഈശ്വരപ്രോക്തം എന്നും പറയാം. ഈശ്വരപ്രോക്തമാണ്, പക്ഷേ ഋഷിയുടെ അനുഭവം, ഈശ്വര ഇച്ഛ അനുസരിച്ച് ഋഷിക്ക് അത് അനുഭവപ്പെട്ടു എന്ന് പറയും. രണ്ടിനെയും സമന്വയിപ്പിച്ച് അതുകൊണ്ടത് മനുഷ്യകർത്തൃകമല്ല, ഈശ്വരോക്തമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അവസാനം വന്ന് നിൽക്കുന്ന ഇവിടെ അത് ഋഷിയുടെ അനുഭവം എന്നാണ്. അതുകൊണ്ടാണ് അതിനിവിടെ ആവർത്തിക്കുന്നത്. ശ്രീ മറ്റൊരു ഋഷിയുടെ അനുഭവമാണെങ്കിൽ അതുകൊണ്ട് തനിക്കെന്താ പ്രയോജനം? ആ അനുഭവത്തെ ഉപദേശിക്കുന്നത് ആ അനുഭവത്തെ പിൻപറ്റി ആ അനുഭവത്തെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുള്ളത് അതിൻ്റെ ഉപായം മാർഗം അറിയൂ. ഇതിന് പൂർവപക്ഷമുണ്ട്. ചിലർ പറയുന്നത് ഇത് അനുഭവമല്ല ശ്രുതി. ഇനി പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്, ശ്രുതി അനുഭവം എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? അത് വസ്തുസ്ഥിതി കഥനമാണ്. ഇന്നതിന്നതാണെന്നേ പറയുന്നു. പരമാത്മാവ് അത് സത്യദാനന്ദ സ്വരൂപമാണെന്ന് പറയുന്നു. അതൊരിക്കലും ഒരു അനുഭവമല്ല. എന്തുകൊണ്ട്? അത് അനുഭവാതീതമാണ്. പരമാത്മാവ് അനുഭവാതീതമാണ്. അപ്പോൾ പിന്നെ അത് ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ടിത് അനുഭവമല്ല. അങ്ങനെയുണ്ട് ചിന്ത. കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുമെങ്കിലും പൂർണ്ണമായും ശരിയല്ല. പിന്നെ അത് വസ്തുസ്ഥിതി കഥനമാണോ? ആ വസ്തുസ്ഥിതിയെക്കുറിച്ചുള്ള ജ്ഞാനമാർഗം ഉണ്ടായി, ഉണ്ടായില്ലേ അത് വെളിപ്പെടുത്താൻ പറ്റും. അതെങ്ങനെയോ ഉണ്ടായി, അല്ലാതെ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് വെളിപ്പെടുത്തുന്ന അറിവ് ഒരാൾക്കുണ്ടാകാതെ വെളിപ്പെടുത്താൻ ഒക്കത്തില്ല. അങ്ങനെ ഉണ്ടായതിനെയാണ് അനുഭവം എന്ന് പറയുന്നത്. അനുഭവ വിഷയമല്ലാത്ത എങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും? അനുഭവ വിഷയമല്ല എന്നാണ് അനുഭവം ഉണ്ടായത്. അങ്ങനെയാണ് അതിനെ വെളിപ്പെടുത്തിയത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാമല്ലോ. അനുഭവ വിഷയമാണെന്നല്ല, അത് അവിഷയമാണ്. അങ്ങനെ ഉണ്ടാകാം, അത് സ്വരൂപമാണ്. അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന അനുഭവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾ കരുതുന്നു ഇത് അനുഭവത്തിന് വിഷയമാക്കാം. ഋഷി പറയുന്നു, അല്ല, എന്റെ അനുഭവത്തിന് അത് അനുഭവത്തിന് വിഷയമാകുന്ന ഒന്നല്ല എന്ന് തന്റെ നിശ്ചയം അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് സ്വാനുഭവമാണ്. പക്ഷെ അത് അനുഭവത്തിന് വിഷയമാണോ അതോ അനുഭവത്തിന് വിഷയമല്ലേ എന്നുള്ള സംശയം ഉള്ളവനോടാണ് ആ സംശയം കൂടാതെ വെളിപ്പെടുത്തുന്നത്. ഋഷിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംശയം, അനുഭവത്തിന് വിഷയമാകാമോ അനുഭവത്തിന് വിഷയമാകാതിരിക്കാമോ, ആ വസ്തുസ്ഥിതിയെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ ഋഷിക്ക് സംശയം, സംശയരഹിതമായ അജ്ഞാനം. അതിനാണ് അനുഭവം എന്ന് പറയുന്നത്. ഏതൊരു ജ്ഞാനത്തിലാണോ സംശയാദി ദോഷങ്ങളില്ലാത്ത, അതിൻ്റെ വസ്തുസ്ഥിതിയെക്കുറിച്ച് തന്നെ. എന്താണത്? മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള സംശയമില്ല. ഇത് മറ്റെന്തെങ്കിലുമാണോ, ഇത് വസ്ത്രമാണോ, മറ്റെന്തെങ്കിലുമാണോ, ഇത്ര സംശയങ്ങൾ, സംശയമില്ലാത്ത നിശ്ചയാത്മകമായ ഞാൻ ഇതെന്നതാണ്, ഇതാണ് അനുഭവം എന്ന് പറയുന്നത്. അതുപോലെ ആത്മാവിനെ അവിഷയത്വേന അറിഞ്ഞാൽ മതി, അതിനെ വാച്യമായ അറിവിൻ്റെ ലക്ഷ്യമായി അറിഞ്ഞാൽ മതി. അതേതറിവായാലും ശരി, അത് സംശയം കൂടാതെ തന്നെ നിലനിൽക്കുന്നു, അതിനെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടത് അനുഭവ വിഷയമായാലേ അനുഭവമാകുന്നില്ല. അനുഭവ വിഷയമല്ലെങ്കിലും ഒന്ന് അനുഭവ വിഷയമല്ലാതെ തന്നെ അതാണ് അതിൻ്റെ വസ്തുസ്ഥിതി. അങ്ങനെ അത് വെളിപ്പെടുന്നു, അങ്ങനെ അതിനെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ശ്രുതിവാക്യങ്ങൾ അനുഭവമാണ്. ആ അനുഭവമായതുകൊണ്ട് അതിനെ കേൾക്കുന്നവനത് പ്രമാണമായിരിക്കും. എന്തുകൊണ്ട് പ്രമാണമാകുന്നു? അത് വസ്തുസ്ഥിതി കത്തും, അതായത് സത്യകത്തും, സത്യമായിട്ടാണ് അതിനെ വെളിപ്പെടുത്തുന്നത്. താൻ പറയുന്നത് സത്യമാണ്, സച്ചിദാനന്ദം. സത്യത്തെ ഒരാൾ വെളിപ്പെടുത്തുമ്പോൾ കേൾക്കുന്നവനത് പ്രമാണമാണ്. അല്ലെങ്കിൽ പിന്നെ പ്രമാണം ഇതുപോലെ ശബ്ദത്തിന് അർത്ഥമില്ലാതെ വരും. അപ്പോൾ ആ ശബ്ദം പ്രമാണമായി തീരുന്നു. വാസ്തവത്തെ അറിയുന്നതിനുള്ള ഉപായങ്ങളെയാണ് പ്രമാണം എന്ന് പറയുന്നത്. ഇവിടെ പരമാർത്ഥ സത്യത്തെ വെളിപ്പെടുത്തിയപ്പോൾ അത് സത്യകഥനമായതുകൊണ്ട് ആ വാക്യം പ്രമാണമായി. അതുകൊണ്ട് അതിൽ ശ്രദ്ധയുള്ളവൻ, ആസ്തികയുള്ളവൻ അത് കേൾക്കുന്നു, അതിനെ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ശ്രുതിയിൽ അത് അവസാനിക്കുന്നത്. ആസ്തികരെ സംബന്ധിച്ച് ശ്രുതി അത് പൂർണ്ണമായി, ബോധ്യം വന്നു കഴിഞ്ഞു. ഋഷിയുടെ അനുഭവത്തിലൂടെ അത് സ്വാനുഭവമായി മാറുന്നു. മറ്റൊരാളിൻ്റെ അനുഭവത്തെ അനുസന്ധാനം ചെയ്തു കഴിഞ്ഞാൽ അത് സ്വാനുഭവമായി മാറും. ലൗകികമായ കാര്യങ്ങളിലും അങ്ങനെയാണ്. ഒരാൾ വളരെ ആസ്വദിച്ച് ലയിച്ചൊരു സംഗീതത്തെ ആലപിക്കുന്നു. അപ്പോൾ ആ സംഗീത ആലാപനം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ അനുഭവമാണ്. അതായത് അതിൽ ആ അനുഭവത്തിൽ മുഴുകിയാണ് അത് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു ബന്ധു വരുന്നു, അയാൾക്കത് ആനന്ദത്തെ കൊടുക്കുന്നു. അതതിൻ്റെ സ്വഭാവമാണ്, സംഗീതത്തിൻ്റെ സ്വഭാവമാണ് ആനന്ദത്തെ കൊടുക്കുക. ഒരാളതിനെ അതുപോലെ അനുസന്ധാനം ചെയ്യുന്നു, ശ്രവിക്കുന്നു. ശ്രവിച്ചു കഴിഞ്ഞാൽ ആ ശ്രോതാവിനും അതേ അനുഭവം തന്നെ ഉണ്ടാകും. സംഗീതം ആലപിക്കുന്ന ആളിന് ഏതൊരു സംഗീത അനുഭവമാണോ ഉള്ളത്, അത് ആലപിക്കാതെ തന്നെ സ്വയം തന്നിലും അതേ അനുഭവം ഉണ്ടാകും, അതേ ആനന്ദ അനുഭവം ഉണ്ടാകും. അതുപോലെ ഏതൊരു അനുഭവത്തെയും ഏകാഗ്രമായി പിന്തുടർന്നാൽ ആ വ്യക്തിയിലും അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഋഷിയുടെ അനുഭവത്തെ ശബ്ദത്തിലൂടെ പിന്തുടരുന്നു, അത് സ്വാനുഭവമായി മാറുന്നു. അതുകൊണ്ടാണ് ശ്രുതിയെ ഇവിടെ ഇങ്ങനെ ആവർത്തിക്കുന്നു. പലരും ചോദിക്കുന്നുണ്ട്, ശ്രുതി പറഞ്ഞിരിക്കുന്നത് തനിക്കെന്താ പ്രയോജനം? അല്ലെങ്കിൽ ശ്രുതി പറഞ്ഞു എന്ന് വിചാരിച്ച് എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കും. മറ്റു വിഷയങ്ങളെയൊക്കെ സംബന്ധിച്ച് അത് ശരിയാണ്. പഞ്ചസാരയെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും കേൾക്കുന്നൊരു മധുരം അനുഭവപ്പെടത്തില്ല. ആ പറയുന്നത് ശരിയാണ്. കാരണം അവിടെ അന്യമായ വിഷയം ആ വിഷയനിഷ്ഠമായ ഒരു വർണ്ണനയാണ്. അത് ശ്രോതാവിന് വിശേഷിച്ച് ഫലമൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ ആത്മനിഷ്ഠമായ വർണ്ണനയാണ്. അത് വക്താവിനും ശ്രോതാവിനും രണ്ടല്ല, ഒന്ന്. താൻ കാണാത്ത പഞ്ചസാരയെക്കുറിച്ച് വർണ്ണിച്ചു കഴിഞ്ഞാൽ തനിക്കിങ്ങനെ അതുപോലല്ല ഇത്. അതും പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ആത്മതത്വത്തെ ഇങ്ങനെ വർണ്ണിക്കുന്നതുകൊണ്ട് കേൾക്കുന്നവന് പ്രയോജനം ഉണ്ടാകത്തില്ല. ഉദാഹരണം പറയുന്നു പഞ്ചസാരയുടെ ഉദാഹരണം. അതുപോലെ അത് മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും അത് ശരിയാണ്, വിഷയങ്ങളെ സംബന്ധിച്ച്. പക്ഷെ വിഷയെ സംബന്ധിച്ച് അത് ശരിയല്ല, അബദ്ധമാണ്. എന്തുകൊണ്ട്? ഇവിടെ വക്താവും ശ്രോതാവും ഒരേ തത്വമാണ്. വക്താവ് വിശദീകരിക്കുന്ന തന്റെ തത്വത്തെ കുറിച്ചല്ല, ശ്രോതാവിന്റെ കൂടെ തത്വത്തെ കുറിച്ചാണ്. മറ്റേ അങ്ങനെയല്ല, പാത്രത്തിലിരിക്കുന്ന പഞ്ചസാരയെ കുറിച്ചാണ് പറയുന്നത്. പറയുന്നവനും ആനന്ദത്തെ കൊടുക്കുന്നില്ല, കേൾക്കുന്നവനും ആനന്ദത്തെ കൊടുക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആത്മനിഷ്ഠനായിട്ടാണ് ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നത് ശ്രുതി ഋഷി. അപ്പൊ കേൾക്കുന്നവനും എന്താണ്? അതേ വസ്തുത തന്നെ പറയുന്നത്. തന്റെ ആത്മാവിനെ കുറിച്ചോ തന്റെ സാക്ഷാത്കാരത്തെ കുറിച്ചോ അല്ല. അവിടെ താനൊന്നും തന്റേതൊന്നുമില്ല. സർവവ്യാപിയായിരിക്കുന്ന ആത്മതത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അവിടെ ഗുരുവെന്നോ ശിഷ്യനെന്നോ ഞാനെന്നോ നീ എന്നുള്ള ഭേദമില്ല. ആരാണോ അതിനനുസന്ധാനം ചെയ്യുന്നത് അവർക്ക് അതേ അനുഭവം തന്നെയാണ്. മറിച്ചൊരനുഭവത്തിന് വഴി. അതുകൊണ്ടാണ് തത്വമസി എന്നുള്ള ഉപദേശത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉപദേശം കൊണ്ട് എങ്ങനെ അനുഭവം ഉണ്ടാകുന്നു? ഇത് പഞ്ചസാര പോലെയാണ്, ഇതല്ല. അതുകൊണ്ട് ശ്രുതി ആവർത്തിക്കുന്നു, അനുഭവത്തെ വെളിപ്പെടുത്തുന്നു. ആ ശ്രോതാവ് അതിന് പാത്രമാണെങ്കിൽ അത് മതി, പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, പിന്നെ മനനത്തിന്റെ ആവശ്യമില്ല. സകൃത് ശ്രവണ എന്ന് പറഞ്ഞിരുന്നു. അതിന് പാത്രമല്ലെങ്കിൽ പിന്നെ മനനം ആവശ്യമായിരുന്നു. അതുകൊണ്ട് ശ്രുതിയിലൂടെ അതിനെ ബോധിപ്പിക്കുന്നു. പക്ഷെ ഒരാളത് ബോധിക്കണമെന്നില്ല. ബോധിക്കാതെ വന്നാൽ വീണ്ടും അയാളുടെ മനസ്സിന് വികല്പങ്ങൾ വരാം. അതാണ് അടുത്ത് വീണ്ടും ചോദിക്കുന്നത്. പ്രവേശിച്ചുപബദ്ധത എന്ന് ഉപബദ്ധത ചെയ്ത് തിഷ്ഠതാവും. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളിനി കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ആ പരമാത്മാവ് തന്നെ പ്രവേശിക്കാമോ? ആ പരമാത്മാവ് ഇതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരമാത്മഭാവം നഷ്ടപ്പെടില്ലേ? ഇവിടെ പലതും ഉണ്ടാകത്തില്ലേ? ഇത്തരം കാര്യങ്ങൾ കുറിച്ചുള്ള ചർച്ച അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഒരു കാര്യം, സ്വ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഋഷി സംസാരിക്കുന്നത് ഋഷിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ കേൾക്കുന്നവൻ അവൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും അവകാശമുണ്ട്. മൗലികാവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രമിഷ്ഠാന സംസാരിത്വാനന്യത്വാച്ച പരസ്യ സംസാരിത്വം ഇത് ചെയ്ത് അത് ആര് പ്രവേശിച്ചോ അത് എന്തോ ആയിക്കൊള്ളു. അതാണ് പ്രവേശിച്ചു എന്ന് പറയുന്നത് സമ്മതിക്കുന്നു. ഈ ശരീരത്തിൽ അങ്ങനെ പ്രവേശിച്ച ഒരാളിരിക്കുണ്ട്. പക്ഷേ സ്വാനുഭവത്തെ നോക്കുക. താൻ ജനിക്കുന്നു, മരിക്കുന്നു, സൂയിക്കുന്നു, ദുഃഖിക്കുന്നു, ഇതിനെ വിട്ടൊരു അനുഭവമുണ്ട്. ഇതിൽ പ്രവേശിച്ചവൻ ആരാണോ അവൻ സംസാരിയാണ്. സംസാരിത്വ ഇനി പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. ഇനി അനന്യത്വച്ച പരസ്യ, ഈ പരൻ ഒരാളിതിൽ പ്രവേശിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആ പ്രവേശിച്ചയാളും സംസാരിയായിരിക്കും. പറയുന്നു അല്ല, അത് അസംസാരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ എങ്ങനെ ഈ സംസാരിത്വം വന്നു? നിങ്ങൾ പറയുന്നു ആ പരനാണ് ഇവിടെ പ്രവേശിച്ചത്, ഒരു മാറ്റമില്ല. എങ്കിൽ ആ പരൻ സംസാരിയാണ്, കാരണം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് സംസാരിയായിട്ടാണ്, മുക്തനായിട്ടല്ല. സംസാരിയാണ് ഇത് ചെയ്ത് പറയുന്നു, അത് ശരിയല്ല. അശ്വനായ അത്യശ്രുദേഹേ യോ അശ്വനായ പിപാസേ ശോകം മോഹം ജര മൃത്യും അത്യേതി, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അവിടെയും ശ്രുതി തന്നെ ആലംബം. നിങ്ങളുടെ അനുഭവം ശരിയാണ്, പക്ഷെ ശ്രുതി എന്താ പറയുന്നത്? ഏതൊരുവരാണോ വിശപ്പ്, ദാഹം, മോഹം, ശോകം ഇതിനെല്ലാം അതിക്രമിച്ചിരിക്കുന്നവൻ എവിടെ? ഈ ശരീരത്തിൽ പ്രവേശിച്ച് അതിനെല്ലാം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ ശ്രുതി പറയുന്നു. അതും കേൾക്കണമെന്ന് സ്വാനുഭവം കൊണ്ട് ഋഷിയുടെ അനുഭവത്തെ ബാധിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആദ്യം സ്വാനുഭവം പരമാർത്ഥമാണോന്ന് ചിന്തിക്കണം. സ്വാനുഭവം പരമാർത്ഥമാണെങ്കിൽ ഋഷിയുടെ അനുഭവത്തെ അതുകൊണ്ട് നിഷേധിക്കാം. പക്ഷെ മറിച്ചാണ് ഋഷിയുടെ അനുഭവം പരമാർത്ഥമാണ്, സംശയാദി ദോഷശൂന്യമാണ്. തന്റെ അനുഭവത്തെ കുറിച്ച് അത് പറയാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല, ഞാൻ അജ്ഞനല്ല, എനിക്ക് യാതൊരു വിഭ്രാന്തിയില്ല. ഏതെങ്കിലും ഒരു ജീവന് പറയാൻ കഴിയുമോ? അപ്പൊ തന്റെ അനുഭവം സംശയാദി ദോഷങ്ങളോട് കൂടിയതാണെന്ന് സ്വയം മനസ്സിലാക്കുകയും അതുകൊണ്ട് ഋഷിയുടെ അനുഭവത്തെ നിഷേധിക്കുകയും ചെയ്ത അതങ്ങനെ ശരിയാകും. തന്റെ ദോഷദൂഷിതമായ ഈ അനുഭവം കൊണ്ട് ഋഷിയുടെ അനുഭവത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടത്? ഋഷിയുടെ അനുഭവം ഭ്രമശൂന്യമാണ്. അവിടെ എന്താ പറയുന്നത്? ആ പരൻ അസംസാരിയാണ്. അതുകൊണ്ടിപ്പോൾ തൽക്കാലം താൻ സംസാരിയാണെന്ന് അനുഭവിച്ചാൽ താൻ അസംസാരിയാണ് എന്നുള്ള ഋഷിയുടെ വചനത്തെ സ്വീകരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്, അസനായാദി അത്യേശ്രുതേ പറയുന്നു. സുഖിത്വ ദുഃഖിത്വാദി ദർശനേതി ചെയ്ത് ഒരാൾക്ക് സ്വാനുഭവമാണ് പ്രമാണം. അന്യന്റെ അനുഭവത്തെ എങ്ങനെ തനിക്ക് പ്രമാണമാക്കാൻ പറ്റും? സാറിന് ചോദിക്കും, പിന്നെ എന്തിനാ എനിക്ക് ഈ ബുദ്ധിയും അറിവും ഒക്കെ തന്നിരിക്കുന്നത്? ദൈവം തന്നെ തന്നു എന്നിരുന്നോട്ടെ, എന്തിനെല്ലാം തന്നിരിക്കുന്നു? ഇതെനിക്ക് പ്രമാണമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇതനുഭവമാണ് സുഖിത്വ ദുഃഖിത്വവാദികൾ. അതുകൊണ്ട് ഞാൻ സുഖിയും ദുഃഖിയുമാണ്, സംസാരിയല്ല എന്ന് എന്റെ അനുഭവത്തെ മുൻനിർത്തി ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും. തത്വജ്ഞാനിയനായിക്കോട്ടെ, തത്വജ്ഞാനിയോട് ഞാൻ പറയും, എനിക്ക് എന്റെ അനുഭവമാണ് പ്രമാണം. അതിനും വലുതാവുന്നു, ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നു. അതുകൊണ്ട് ശരിച്ചോണ്ട് പറയാറുണ്ട്, എന്റെ അനുഭവം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരി, എന്റെ അനുഭവത്തെ ഞാൻ പറയുന്നു. നിങ്ങളുടെ അനുഭവം മറിച്ചായിരിക്കും, അത് നിങ്ങൾക്ക് ശരി, എനിക്കത് ശരിയല്ല. അതുപോലെ എന്നോട് സംസാരിക്കുന്നു, മുട്ടാത്തർക്കമെന്ന് വിളിച്ചു. ഉത്തരം മുട്ടുമ്പോൾ മുട്ടാത്തർക്കം, എന്റെ അനുഭവം എനിക്ക് ശരി, അത് ഞാൻ പറയും. താൻ ആരാ ചോദിക്കാൻ? സാർ നമ്മൾ പറയുന്ന പറയുന്നത് ശരി, നിന്റെ അനുഭവം എന്ന് പറയുന്നത് അംഗീകരിച്ചു. നിന്റെ അനുഭവം ശരി, ശരി ഞാൻ പറയുമെന്ന് പറയണമെങ്കിൽ നിന്റെ അനുഭവം ദോഷരഹിതമായിരിക്കണം. അതിനെ കുറിച്ച് കൂടെ ചിന്തി, അനുഭവം അനുഭവം എന്ന് പറഞ്ഞപ്പോൾ അനുഭവം ദോഷരഹിതമാണ്. അനുഭവത്തിനെന്താ ദോഷം വരാം? അനുഭവം അനുഭവം തന്നെയല്ല. അനുഭവം രണ്ടു തരത്തിലും വരാം, യഥാർത്ഥമായും വരാം അയഥാർത്ഥമായും വരാം, സത്യമായും വരാം അസത്യമായും വരാം. നിന്റെ അനുഭവം സത്യമാണോ എന്ന് ചോദിച്ചാൽ അത് ഉറപ്പില്ല, കാരണം എൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും അസത്യമായും വരാറുണ്ട്. എൻ്റെ സ്മൃതി അസത്യമാകാറുണ്ട്, അനുഭവം അസത്യമാകാറുണ്ട്, ഭാവനകൾ അസത്യമാകാറുണ്ട്, ഇതെല്ലാം അസത്യമാകാറുണ്ട്. അങ്ങനെ ചിലപ്പോൾ സത്യമാകാറുണ്ട്. അപ്പോൾ സത്യവും അസത്യവും മിശ്രമാണ് അനുഭവങ്ങൾ. അപ്പോൾ അങ്ങനെ ഒന്നിനെ ആത്യന്തികമായി എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അപ്പോൾ നിന്റെ അനുഭവത്തിൽ നിനക്ക് ആത്യന്തികമായി സ്വീകരിക്കാമെന്നുള്ളതിനെ വിവേകത്തെ, ഇന്നത് സത്യം ഇന്നത് അസത്യം എന്ന് വേർതിരിക്കുന്ന വിവേകം, ആ വിവേകബുദ്ധിയെ സ്വീകരിക്കണം. ആ വിവേകബുദ്ധിയെ സ്വീകരിക്കുമ്പോൾ ഇനി ചിന്തിക്കുക, നിന്റെ അനുഭവത്തിൽ സംശയാദി ദോഷങ്ങൾ മാറി. അതിനാണ് വിവേകബുദ്ധി എന്ന് പറയുന്നത്. ആ അനുഭവം അത് ആണ് ഋഷിപഠിപ്പ്. അതാണ് ഇത് പറയുന്നത്. എന്താണ്? എന്നാ ലിപ്യതേ ലോകദുഃഖേന ബാഹ്യ, എന്നാ ലിപ്യതേ അവന് ഈ ശരീര ചിതനായിരിക്കുന്ന ആത്മാവ് നലിപ്യതേ ലോകദുഃഖേന, ലോകദുഃഖങ്ങളാൽ എന്നുവെച്ചാൽ താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളാൽ, ജീവഭാവത്തിലിരിക്കുന്ന താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളാൽ നലിപ്യതേ, അത് സമ്മതിക്കുന്നുണ്ട്. ജീവഭാവത്തിലിരുന്നുള്ള ഈ അനുഭവങ്ങൾ, ഈ അനുഭവങ്ങൾ ബാഹ്യ അപരൻ ബന്ധിക്കപ്പെടുന്നില്ല, പരനെ ഇതൊന്നും ബാധിക്കുന്നില്ല, പരൻ ഇതിൽ നിന്ന് സ്വതന്ത്രനാണ് എന്ന് ശ്രുതി വെളിപ്പെടുത്തുന്നു ആ പരമാത്മ തത്വത്തെ. ആ പരൻ ഈ ശരീരത്തിലിരുന്നാൽ ഈ അന്ധകരണസ്ഥമായ സുഖദുഃഖങ്ങളെ ഒന്നും അവനെ ബാധിക്കുന്നില്ല, അവനതിൽ നിന്ന് മുക്തനാണ്. ഇതാണ് വിവേകജ്ഞാനം. അങ്ങനെ ഒരു വിവേകജ്ഞാനം ഉണ്ടെങ്കിൽ അതാണല്ലോ ശരി. തൻ്റെ അനുഭവമല്ല, താൻ സുഖിയാണ് ദുഃഖിയാണ് എന്നുള്ള അനുഭവമല്ല. അപ്പോൾ അനുഭവത്തെ അതിൽ പിടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റത്തില്ല, വാശി പിടിക്കാൻ പറ്റത്തില്ല. ഇല്ല, ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറില്ല, ഞാൻ സുഖിയും ദുഃഖിയുമാണ് എന്നൊരാൾക്ക് വാശി പിടിക്കാൻ ഒക്കത്തില്ല. അജ്ഞാനത്തിന്, സംശയത്തിന്, ഭ്രമത്തിലൊന്നും വാശി പിടിച്ച് നിൽക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെ യഥാർത്ഥ ജ്ഞാനം വന്നതിന് ബാധിക്കും. അപ്പം അതിന് ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് വിചാരിച്ചതിന് ശരി, എൻ്റെ അനുഭവം ഏതായാലും ശരി, ഞാനത് പറയുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? യഥാർത്ഥ ജ്ഞാനം ഈ ജ്ഞാനത്തെ ബാധിച്ചു കളയും. യഥാർത്ഥ ജ്ഞാനം എന്താണ് ശ്രുതി പറയുന്നത്? എന്നാ ദുഃഖ ദുഃഖേന ബാഹ്യ പരൻ, അത് ഈ ദുഃഖങ്ങളാൽ ബന്ധിക്കുന്നില്ല, ഈ ദുഃഖങ്ങൾ അതിനെ സ്പർശിക്കുന്നില്ല. ഇത് പരമാർത്ഥ ജ്ഞാനമാണ്. തന്നെക്കുറിച്ച് അങ്ങനെ ഒരു പരമാർത്ഥ ജ്ഞാനം ഉണ്ടാകുമ്പോൾ പിന്നെ പഴയത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതിനെ നിഷേധിച്ചേ പറ്റും, അത് മാറിയേ പറ്റും. അത് മാറുന്നത് വരെ എന്ത് പറയും? ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ സുഖിയാണ് ദുഃഖിയാണ്. അതിനടുത്ത് പറയുന്നു പ്രത്യക്ഷാദി വിരോധ ഐക്യമിരിച്ച് പറയുന്നു. ഇതെന്റെ അനുഭവമാണ്, പ്രത്യക്ഷം. നിങ്ങൾ പറയുന്നത് ഋഷിയുടെ അനുഭവമാണ്. എന്റെ പ്രത്യക്ഷത്തിന് വിരുദ്ധമായിരിക്കുന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമില്ല. കാരണം ഇപ്പോൾ യുക്തി നമ്മൾ പ്രയോഗിക്കുന്നത് പ്രത്യക്ഷത്തെ ആശ്രയിച്ചിട്ടാണ്. ഒരു തവണ തീയും പുകയും ഇരിക്കുന്നത് കണ്ടു മനസ്സിലാക്കി, പലതവണ കണ്ടിട്ട് അത് ഉറപ്പിച്ചെന്താണ്? തീയിൽ നിന്നാണ് പുകയുണ്ടാകുന്നത്, തീ ഉള്ളിടത്താണ് പുകയുണ്ടാകുന്നത്. അനുഭവമാണ് അവിടെ അതിനാധാരമായിരിക്കുന്നത്. അത് ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് എവിടെയെങ്കിലും പുക കാണുമ്പോൾ അനുമാനിക്കുന്നു, അവിടെ യുക്തി പ്രയോഗിക്കുന്നു, അവിടെ എന്തായാലും തീ ഉണ്ടായിരിക്കും. അപ്പോൾ അനുഭവത്തെ പിന്തുടർന്നേ യുക്തിക്ക് നിൽക്കാൻ പറ്റും. അല്ലാത്ത യുക്തിയെ കുയുക്തി എന്ന് പറയും, അത് ശരിയായ യുക്തിയല്ല. യുക്തി ആഭാസം എന്ന് പറയും, യുക്തി പോലെ തോന്നുന്നതാണ്. അതുപോലെ ഇവിടെ സ്വാനുഭവമാണ് സുഖദുഃഖങ്ങൾ, സംസാരം. അതിനെ പിന്തുടർന്നേ യുക്തി നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് വെച്ചാൽ അതിനെ പിന്തുടർന്നേ മനനം നിലനിൽക്കത്തുള്ളൂ. നിങ്ങൾ പറയുന്നത് മനനത്തിന് യോഗ്യമല്ല, അസംസാരിയായ ആത്മാവാണ്, നിങ്ങളൊരനുഭവമില്ല, പിന്നെ എങ്ങനെ അത് മനനം ചെയ്യും? തീർച്ചയായിട്ടും അനുഭവത്തെ തുടർന്ന് തന്നെയാണ് മനനം ചെയ്യുന്നത്. അനുഭവത്തെ പിന്തുടരാതെ മനനം സാധ്യമല്ല. അനുഭവത്തെ പിന്തുടരാതെ മനനം ചെയ്താൽ വലിയ അബദ്ധത്തിൽ ചെന്നോ, ഏത് വിഷയത്തിലായിരിക്കും. അനുഭവത്തെ മുൻനിർത്തി തന്നെ മനനം ചെയ്യും. അതുകൊണ്ടാണ് ആദ്യം പറയുന്ന ആദ്യ ശ്രവണം, അത് കഴിഞ്ഞ് മനനം പാടുള്ളൂ. ശ്രവിക്കാതെ മനനം ചെയ്യാൻ പാടില്ല, പരമാബദ്ധമായി പോകുന്നു. അതുകൊണ്ട് ശ്രവണം അനുഭവത്തെയാണ് കൊടുക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ശ്രവണം. ശ്രവണം അനുഭവത്തെ കൊടുക്കുന്നു. ആ അനുഭവത്തെ മുൻനിർത്തിയിട്ടാണ് പിന്നീട് മനനം. ശ്രവണത്തിൽ നിന്ന് അനുഭവം ആയിക്കഴിഞ്ഞാൽ പിന്നെ മനനത്തിന്റെ ആവശ്യമുള്ളതുകൊണ്ട്, കാരണം അനുഭവം ഉള്ളിടത്താണ് ദോഷങ്ങൾ വരുന്നത്. മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്, അനുഭവം ഇല്ലാത്തടത്ത് ദോഷമില്ല. ശ്രവണത്തിൽ നിന്ന് അനുഭവം ഉണ്ടാവും, പക്ഷേ ദോഷയുക്തമായ അനുഭവം. അവിടെ മനനം എന്തിനാണ്? ദോഷങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മാത്രം. വേറെ രീതി പറഞ്ഞാൽ, ശ്രവണത്തിലൂടെ ഏതൊരു തത്വത്തെയാണോ ഗ്രഹിച്ചത് അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് മനനം. ഗ്രഹിക്കാത്തതിനെങ്ങനെ വ്യക്തതയുണ്ടാവും? അറിയാത്തതിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? കഴിയത്തില്ലല്ലോ. ഒരു വിഷയത്തെ നമുക്ക് അറിഞ്ഞാലേ ചിന്തിക്കാൻ പറ്റും. ചിന്തിക്കുന്നതുകൊണ്ട് വേറെ പ്രയോജനമാകാം, അറിഞ്ഞതിനപ്പുറമുള്ള പ്രയോജനങ്ങൾ വരാം, പക്ഷെ അറിയും. എൻ്റെ ഇവിടെ ആത്മതത്വത്തെ സംബന്ധിച്ചും അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ മനനം, അറിയാതെ അവിടെ തൻ്റെ അനുഭവത്തിൽ അപൂർണതയുണ്ട്. അത് ശരിയാണ്, പക്ഷേ ഇവിടെ ഋഷിയുടെ അനുഭവത്തിൽ അപൂർണതയില്ല, അത് പൂർണ്ണമാണ്. പിന്നെ അപൂർണത എവിടെ വന്നത്? അനുഭവത്തെ തന്നിലേക്ക് പകർന്നപ്പോൾ, അല്ലെങ്കിൽ ആ അനുഭവത്തെ താൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചപ്പോൾ അവിടെ അപൂർണത വന്നു. അല്ലേ, പാടുന്നവൻ്റെ അനുഭവം കേൾക്കുന്നവനുണ്ടാവണമെന്നില്ലല്ലോ, അതുണ്ടാവണമെന്നില്ല. യോഗ്യനാണെങ്കിൽ ഉണ്ടാകാം, അത് വാചസ്പതി മിശ്രം പറയും. സംഗീതത്തിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞു. എന്റെ രാഗലയങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരാൾ ശരിയായ സംഗീതത്തെ ആസ്വദിച്ചാൽ അയാൾക്ക് ശരിയായ ആനന്ദം ഉണ്ടാകത്തുള്ളൂ. അതിൽ നിന്ന് ഏതൊരു ആനന്ദമാണോ ലഭിക്കേണ്ടത് ആ ആനന്ദം അയാൾക്കും ഉണ്ടാകും. അതിനെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തതിൻ്റെ മുമ്പിൽ ശരിഗമപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും നൃത്തിയെങ്കിൽ വലിയ ആശ്വാസമായനെ, എനിക്ക് സന്തോഷമായനെ എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഋഷിയുടെ അനുഭവത്തെ പിന്തുടരുന്നു മാത്രമേ മനനം സാധ്യമാകൂ. മനനത്തെയാണ് യുക്തി എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? പ്രത്യക്ഷാദി വിരോധ, എൻ്റെ അനുഭവത്തിന് വിരോധമായതുകൊണ്ട് അവ്യക്തമാണ് എന്ന് പറഞ്ഞാൽ നിന്റെ അനുഭവത്തെ അല്ല വിചാരം ചെയ്യുന്നത്. നമ്മുടെ അനുഭവം ഈ അനുഭവത്തെ വിചാരം ചെയ്തിട്ട് എന്ത് സാധിക്കും? വിവേകത്തെ പിന്തുടർന്ന് വിചാരം ചെയ്താലേ പ്രയോജനം വരും. ഏതെങ്കിലും ഒരു നിമിത്തത്തിൽ നിന്ന് ആ വിവേകം ഉള്ളിലുണ്ടാകണം. അത് ശ്രവണത്തിൽ നിന്നുണ്ടാകാം. പുണ്യവാന്മാരാണെങ്കിൽ മറ്റെന്തെങ്കിലും നിമിത്തത്തിൽ നിന്നുണ്ടാകാം. ഉപനിഷത്തിലും മറ്റും പറയുന്നുണ്ട് എന്താണ്, ജനകന് ജ്ഞാനമുണ്ടായി. ഇതൊരു യക്ഷൻ പറഞ്ഞു, പക്ഷികൾ പറഞ്ഞപ്പോൾ ഒരാൾക്ക് ജ്ഞാനമുണ്ടായി. ഇങ്ങനെ പലതരത്തിൽ സംഭവിക്കാം. പക്ഷെ അതെല്ലാം ശ്രവണമാണ്. ഏതെങ്കിലും തരത്തിലാത്തൊക്കെ ശ്രവണം ഉണ്ടാകുന്നു. ആ ശ്രവണത്തിൽ നിന്നും ആ ശ്രവണത്തെ പിന്തുടർന്ന് മനനത്തിലൂടെ ആ അനുഭവത്തിന് വ്യക്തത വരണം എന്ന് പറയുമ്പോൾ ഇന്ന് തൻ്റെ അനുഭവം ശ്രോതാവിൻ്റെ അനുഭവം ശരിയല്ല. നമ്മൾ പ്രത്യക്ഷം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് രണ്ട് പിരിവുണ്ട്. ഒന്ന് യഥാർത്ഥം, ഒന്ന് അയഥാർത്ഥം. ഇത് അയഥാർത്ഥമാണോ? അതുകൊണ്ട് അതിന് വാശി പിടിക്കരുത്. എൻ്റെ അനുഭവം അത് പ്രധാനം അത് പറയരുത്. ശരി, എൻ്റെ അനുഭവം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഇതെങ്ങനെ അസംബന്ധമാവും? അതിലും ഒരു യുക്തിയില്ലല്ലോ. നിങ്ങളുടെ അനുഭവം ശരി, എൻ്റെ അനുഭവം അസംബന്ധം എന്നെന്തുകൊണ്ട് പറയുന്നു? നിങ്ങളടുത്ത് വിശദീകരിക്കുന്നു, ഉപാധ്യാശ്രയ ജനിത വിശേഷ വിഷയത്വാത് പ്രത്യക്ഷാദേഹി. എന്താണ് ഈ പ്രത്യക്ഷം എന്ന് പറയുന്നത്? എന്തിനാണ് നിങ്ങൾ പ്രത്യക്ഷമാക്കുന്നത്? എങ്ങനെയത് സംഭവിക്കുന്നു? അത് മനസ്സിലാക്കിയാലേ ഈ പ്രത്യക്ഷത്തിൽ നിങ്ങൾ ഇത്രയും മുറുകെ പിടിക്കാതെ ഇതാണ് വലുത് എന്ന് പറയാതിരിക്കും. എന്താണ് പ്രത്യക്ഷം? ഉപാധ്യാശ്രയ ജനിത, ഉപാധി രണ്ടക്കരണം, തദാശ്രയത്വന ജനിതു വിശേഷിതാഭാസ. വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഉപാധി എന്ന് പറയുന്നത് ഈ മനസ്സ് തന്നെ. മനസ്സ് തന്നെയാണ് അന്ധകരണമെന്നോ മനസ്സെന്നോ ബുദ്ധിയെന്നോ എന്ത് വേണമെന്നും പറയും. അതാണ് ഉപാധി. അതിനെ ആശ്രയിച്ച് വന്ന എന്താണ് ഇവിടെ പറയുന്നത്? ചിതാഭാസം, പ്രകാശം, പരമാത്മ സൂര്യന്റെ പ്രകാശം ചിതാഭാസം എന്ന് പറയുന്നു. അവിടെ തദ്ഗത ദുഃഖാദി വിഷയം, അവിടെയുള്ള സുഖദുഃഖാദി ഇന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പ്രത്യക്ഷം എന്ന് പറയുന്നത് അതാണ്. പ്രത്യക്ഷത്തെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. പ്രത്യക്ഷം അത് വളരെ കേമമാണെന്ന് കരുതുന്ന അപ്പോൾ ഒരുവൻ എന്താണ്, എങ്ങനെ ഈ പ്രത്യക്ഷാനുഭവം ഉണ്ടാകുന്നു, ആർക്കാണ് പ്രത്യക്ഷാനുഭവം ഉണ്ടാകുന്നത്? പ്രത്യക്ഷാനുഭവം ഉണ്ടാകുന്നത് ജീവന്. ആ ജീവനത്തിന് ഇവിടെ ചിതാഭാസം എന്ന് വേണമെങ്കിലും പറയാം. എന്ന് പറഞ്ഞാൽ ഭയക്കേണ്ട കാര്യമില്ല, അനുഭവിക്കുന്നവൻ നിർത്തും. ആരാണോ സ്വതുക്കങ്ങളെ അനുഭവിക്കുന്നത് അതാരാ? ഞാൻ. അത് അറിയാം, ഞാൻ തന്നെയാണ്. എന്നെ ഞാൻ അറിയുന്നുണ്ട്. ഞാനെന്നുള്ള അനുഭവത്തിലൂടെ എന്നെ ഞാൻ വിഷയമാക്കുന്നു. അപ്പോൾ ഞാനെന്നുള്ള അനുഭവത്തിലൂടെ വിഷയമാക്കുന്ന ഈ ഞാൻ ഇതാരാണ് പറയുന്നത്? ഈ അന്ധകരണവും ഈ ചത് പ്രതിബിംബവും കൂടി ചേർന്നിരിക്കുന്ന ഒന്നാണ്. വേറെ തരത്തിൽ പറയാം. കാരണം പ്രതിബിംബം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നിഷേധിച്ചതാണ്. പിന്നെയും പ്രതിബിംബം എന്തിനുണ്ട്?
1: Om Namah Shivaya. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya.

ലോകാനേതാവ്യോതിരികൃഷ്ടേ ബ്രഹ്മവാദിനാ വദന്തി സത്വേഷ്ടോമേനോധർവസ്തോമേനേ പ്രാണാഗസ്തരിജന്തി പ്രാണേരുധയമാനോഷമന്തരിജന്തി േജമാനോരിഷമന്തരിജന്തി പ്രജാന്തരിജന്തി പ്രജാരാമ്യേഷ്ടമന്തരിജന്തി ോമാനാമമം പരമോജദേവം വേദ പരമനാമേവ ഗച്ഛതി.

ഹസ്തമസ്ത്രാകം സഹസ്രമനുപരിജാത്തേതാപ്രജാനേഷുഭർജനുമേജയമാനമധ്യസ്തുജനിഷ്ടേ അത്രയുള്ള

പഞ്ചരാത്രേണയജരാത്രമൂലാമേദാജപ്രവചാഭിജുതേനം പഞ്ചരാത്രവാഹരത്തേനായോവേദാജപ്രവചാഭവത്യേകം വിദ്വാൻ പഞ്ചരാത്രേണയജരേ പ്രവചനൈവ ഭാഷ ഭവത്യഥോലേനം.